0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

മതിയടയിൽ തിരുതരുക ഇടലിൽ ഞാൻ തിരുതരുവേ അടിയട പിടിയട പടുകട തുടരട തിരുടട തിരയട തിരയട മരമടിയ തിത്തും തിത്തും തിമൃതും കടുതുടി തട്ടി.

തിളപ്പിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർന്നു

മതഭരണഗരിയൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നേ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളച്ചിട്ടു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർന്നു തോഴു.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ഇശൽ പെയ്ത്ത്. മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈസൽ കന്മനവുമായി സഫ സി എഫ് നടത്തുന്ന അഭിമുഖത്തിന്റെ 2-ാം ഭാഗം.
1: എപ്പോഴാണ് മാപ്പിള ഗാനത്തോടൊപ്പമുള്ള ഈ കലായാത്ര തുടങ്ങിയത്?
2: അത് ഞാൻ നമ്മുടെ വന്ന വഴി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചെറുപ്പം മുതലേ താരാട്ടുപാട്ടിലൂടെ, അതുപോലെ നമ്മുടെ ചുറ്റും പരിസരത്തുമുള്ള കല്യാണ വീടുകളിൽ, അതുപോലെ ഈ നാട്ടിലൊരു കുറിക്കല്യാണം എന്ന് പറഞ്ഞൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പലചരക്ക് കടകളിൽ കടകളിലൊക്കെ നമ്മുടെ ഫണ്ട് കടമാക്കി പോയ ആളുകളെ തിരിച്ചു കൊടുക്കുമ്പോൾ വലിയ കോളാമ്പി വെച്ചിട്ട് തെങ്ങിലൊക്കെ കയറ്റിയിട്ട് പാട്ട് വെക്കും ചെയ്യും, പാട്ട് പാടും ചെയ്യും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ളൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉള്ള പാട്ടുകൾ നമ്മൾ വളരെ കുറഞ്ഞ പാട്ടുകൾ കേൾക്കുന്ന അപ്പോഴാണല്ലോ. പിന്നെ വീട്ടിൽ ഈ ഗൾഫിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു

0: അത് ഭയങ്കര രസകരമായ കേസറ്റ് കാലഘട്ടമുണ്ട്. ഈ കേസറ്റ് കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് ആളുകൾ എൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ 3 മണിക്ക് രാത്രി 3 മണിക്കൊക്കെ വന്ന ഉറക്ക പാട്ടിടും. നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അത്ഭുതപ്പെടും, കാരണം എല്ലാവരും നിശബ്ദമാണ് കാരണം. പക്ഷെ അന്നത്തെ ആളുകളൊക്കെ അവിടെ ഗൾഫിലൊരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന അത് കേട്ടാൽ മതി അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ഏരിയകളിൽ നിന്ന് ഗാനമേളകളൊക്കെ പിന്നീടാണ് വന്നത്. പിന്നെ ഈ വയൽ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട്, പ്രഭാഷണ പരമ്പര, അതിൽ ആദ്യം പാട്ട് പാടും, പിന്നെ അതുപോലെ വയലിൽ പാട്ട് പാടും. ഇപ്പോൾ പാട്ട് കൊണ്ട് ചുട്ടുകെട്ടി മൊത്തുകുത്തും ഞാനടി, പാട്ട് കെട്ടം കയ്യൂലെങ്കിൽ പന്തലിൽ നിറങ്ങടി, പാട്ടുകാരൻ പീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്നോർക്കടി എന്ന് പറഞ്ഞത് കല്യാണ വീടുകളിലാണ്. കല്യാണത്തിൻ്റെ ഒപ്പന പാട്ടുകളിൽ അധികം ഇൻസ്റ്റൻറ്റ് രചനകൾ, ഒരു ഭാഗം പാടുമ്പോൾ അടുത്ത ഭാഗം ഈ ഭാഗത്തു നിന്ന് പാടുന്ന മറുത്ത് പാടുന്ന രീതിയാണ്. അങ്ങനെ കിട്ടാതായപ്പോൾ പാടിയതാണ് പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി മൂത്തുകുത്തും ഞാനടി, പാട്ട് കെട്ടാൻ കഴിയൂലെങ്കിൽ പന്തലും നിറങ്ങടി, പാട്ടുകാരൻ പീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്നൊർക്കടി എന്നൊരു ഒരു സ്ത്രീയുടെ ധൈര്യമാണ് ശൂരതയാണ് അതിൽ കാണുന്നത്. എനിക്കതിന് കഴിയുന്നില്ല. അങ്ങനെ പല ഭാവങ്ങൾ, പാട്ടിൻ്റെ പല ഭാവങ്ങൾ ഇതിൽ നിന്ന് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിസരം, പാട്ട് കേട്ട പരിസരം. അങ്ങനെയാണ് ഈ പാട്ടിലൂടെയുള്ള പിന്നെ കലോത്സവങ്ങളിലേക്ക്, സ്കൂൾ കലോത്സവത്തിലേക്ക്, മത്സരങ്ങളിലേക്ക്, മത്സരത്തിൽ നിന്ന് അതിൻ്റെ ഹയർ ലെവലിലേക്ക്, ഇതിൻ്റെയൊക്കെ രീതികൾ കിട്ടിയത് ഈ മുന്നിൽ കണ്ട മത്സരങ്ങളായിരിക്കാം. ആ ശകലങ്ങളാണ് ഈ യാത്രയിൽ എന്നെ പിന്തുണച്ചത്.
1: താങ്കൾ ആദ്യമായി എഴുതിയ രചനകൾ ഏതുതരം പാട്ടുകളായിരുന്നു?
0: കല്യാണ വീടുകളിൽ ഒപ്പന പാട്ടുകൾ, പെണ്ണിനെയും പയ്യനെയും കൊണ്ട് രാത്രി പാട്ടുകൾ പാടി ഇങ്ങനെ വരുന്ന പല പാട്ടുകളും കേട്ടിട്ടുണ്ട്. ആ പാട്ടുകൾ കലോത്സവത്തിൽ വന്നപ്പോൾ വട്ടപ്പാട്ടുകളായി. വട്ടപ്പാട്ടുകളിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ പാട്ടുകൾ കിട്ടാതെ വരുന്നൊരു വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ. നമുക്കൊരു പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കല്. അപ്പോൾ അതാരും അറിയാതെ ചില വരികൾ നമ്മൾ അതിലേക്ക് ചേർക്കുകയും ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ പറയാം അവരെ നമ്മൾ പറ്റിച്ചു എന്ന് പറയുമല്ലോ. അങ്ങനെ വട്ടപ്പാട്ടിലൂടെ ആണ് ആദ്യത്തെ പാട്ടുകൾ. അതിൽ കുറച്ച് വരികൾ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പാടാം.

0: ഇങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനെ ഒപ്പനപ്പാട്ടുകളിലൂടെ, വട്ടപ്പാട്ടുകളിലൂടെ, അതുപോലെ കൈക്കൊട്ടിപ്പാട്ടുകളിലൂടെ പിന്നെ ഉള്ള പാട്ടുകൾ ചെറിയ രീതിയിൽ എഴുതാൻ തുടങ്ങി. അതിൻ്റെ ശകലങ്ങൾ എഴുതി, പിന്നീട് പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ എഴുതി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഒപ്പനപ്പാട്ടുകളുണ്ട്. ഒപ്പനപ്പാട്ടുകളൊക്കെ നമ്മൾ ആദ്യം പിന്നെ ആളുകൾ അറിയാത്ത രീതിയിൽ എഴുതുകയും പിന്നീടത് പിന്നെ ഓപ്പണായിട്ട് എഴുതുന്ന രീതിയാണ് ആദ്യത്തെ ഒരു രചന സമ്പ്രദായം.
1: ആദ്യമായി പാട്ട് പഠിപ്പിച്ചത് ആരാണ്?
0: പാട്ട് ആദ്യത്തെ ഒരു പാട്ട് കേൾവിയിലേക്കാണ് വെച്ച് തന്നത്. പഠിപ്പിക്കുന്നതിന് പല രീതിയിൽ നമുക്ക് പഠനങ്ങൾ സാധ്യമാവുമല്ലോ. ഇപ്പോൾ ഉമ്മ ചില പാട്ടുകൾ, ഈ സഞ്ചിയിൽ പാട്ടുപുസ്തകങ്ങളുമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് ചെറുപ്പകാലഘട്ടം. അപ്പോൾ ആ പാട്ടുകാരിൽ നിന്നും പാട്ട് വാങ്ങി, സബീന പാട്ടുകൾ എന്നാ പറയാം, ഈ സബീന പാട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഉമ്മ അങ്ങനെ എന്നെ കൊണ്ടങ്ങനെ പാടിപ്പിക്കും. അപ്പോഴാണ് എനിക്ക് പാടാൻ അറിയുന്നുള്ളത്. അപ്പം ശരിക്കും മനസ്സിലായിട്ടില്ല, ഞാൻ അങ്ങനെ പാടിക്കൊടുക്കും ആ ട്യൂണിൽ. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉമ്മ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവരെ കൊണ്ട് പാട്ട് പഠിക്കൽ ആദ്യത്തെ ഗുരുവായിട്ട് ഉമ്മയെ നമുക്ക് കാണാം. പിന്നീട് ഞങ്ങളടുത്ത് പിന്നെ ഒരു പറവന്നൂർ മൊയ്തീൻകുട്ടി സാർ എന്നൊരു കവി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ പിന്നീട് പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ബ്രദറിൽ നിന്ന്, എൻ്റെ കുടുംബം ഒരു കലാകുടുംബമാണ്, ആർട്ടിസ്റ്റുകളുണ്ട്, എഴുത്തുകാരുണ്ട്, ഹാർമോണിസ്റ്റുകളുണ്ട്, അങ്ങനെയുള്ള കലാകുടുംബമാണ്. അപ്പോൾ അവരെല്ലാവരും പാടും. അങ്ങനെ കവിതയും പാട്ടുകളും പിന്നെ ചുറ്റുവട്ടത്തെ പാട്ടുകളൊക്കെയാണ് എന്നെ ഒരു പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു തീരത്തേക്ക് ഡോറ് തുറന്നത്.
1: ഫൈസൽ കന്മനം എന്ന യഥാർത്ഥ പേരിനേക്കാൾ മാളിയക്കൽ അബൂ കെൻസ എന്ന പേരിലൂടെയാണ് താങ്കൾ അറിയപ്പെടുന്നത്. മാളിയക്കൽ അബൂ കെൻസ എന്ന പേരിന്റെ അർത്ഥവും ഈ പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
0: മാപ്പിളപ്പാട്ടിന്റെ രചനാ രീതികളിൽ വളരെ പ്രധാനപ്പെട്ടതും പഴയ കവികൾ പിന്തുടർന്ന് പോകുന്നതുമായിട്ടുള്ള ഒരു രൂപമാണ് തൂലികാനാമം. ഗസലിലൊക്കെ മക്ത ഉള്ളതുപോലെ അവസാനം മോയിൻകുട്ടി വൈദ്യർക്ക് പയ്യൽ തൊബീബ് എന്നൊരു തൂലികാനാമം, അതുപോലെ മറ്റ് കവികൾക്ക്, ഒരുപാട് കവികൾക്ക് തൂലികാനാമങ്ങളുണ്ട്. ഈ തൂലികാനാമത്തിൽ പാട്ടുകൾ എഴുതിയപ്പോൾ പിന്നെ നമുക്കൊരു പക്ഷേ ആരാണ് ഇത്, ചരിത്രത്തിലേക്കുള്ളൊരു പ്രവേശനം കൂടി ഉണ്ട്. ഇതാരാണ് പാട്ട് എഴുതി വെച്ചത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകും. പഴയ കാലത്ത് പാട്ടുകളുടെ കൂടെ പേരെഴുതി വെക്കപ്പെടാതെ

0: മരിച്ചുപോയ ഒരുപാട് സാഹിത്യകാരന്മാരും കവികളൊക്കെ ഉണ്ട്. അത് കൊണ്ട് തന്നെ പിന്നീടൊരു കാലഘട്ടത്തിൽ പാട്ടിൻ്റെ കൂടെ തന്നെ, പാട്ടിൻ്റെ അവസാന അനുചരണത്തിലൊക്കെ, ഇപ്പോൾ അവസാന മൊഴിയിൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്, തൂവാച്ചിരുവിലിൻ്റെ അവസാനം എഴുതിയത്, ഇറയവൻ പൊരുളിൽ തരുൾ കത്തും ഹുലലിൽ അബു കെൻസ മുഹിബാലെ കൊരുത്തിശലിൽ. ഒരു സന്തോഷത്തോടെ ഞാൻ ആ പാട്ട് കൊരുത്തൊരു വൃത്തത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആണ് ആ പാട്ടിൻ്റെ ഒരു തൂലികാനാമം കൊടുക്കുന്നതിന് കാരണമായത്. ഈ അബു കെൻസ എന്ന് പറയുന്നത്, കെൻസ എൻ്റെ മകളാണ്, കെൻസയുടെ പിതാവ് എന്നാണ് അബു കെൻസ എന്ന് പറഞ്ഞാൽ അർത്ഥം. അബു എന്ന് പറഞ്ഞാൽ പിതാവ്, അബു കെൻസ എന്ന് പറഞ്ഞാൽ കെൻസയുടെ പിതാവ്. ആ എൻ്റെ പേര് തന്നെ ഫൈസൽ എന്ന് തന്നെയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വന്തം പേര് കൊടുക്കാതെ അബു കെൻസ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം, മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള പഴയകാല കവികൾ തൂലികാനാമങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന ആ ലക്ഷണശാസ്ത്രത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്.
1: മാപ്പിളപ്പാട്ട്, ഒപ്പന തുടങ്ങിയ കലാമേഖലയിൽ താങ്കളും സംഘങ്ങളും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
0: അതിനെ പാകപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ചെറുപ്പകാലം കഴിഞ്ഞു പോയത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാലത്ത് ഞാൻ പാടിയ പാട്ടിൽ ഒരു സഹോദരി കാണിച്ചു തന്നത് എന്താണ്, പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി മൂത്തുകുത്തു ഞാനടി എന്നാണ്. ആ വഴി നമുക്ക് കാണിച്ചു തരാണ്, നമ്മൾ ഒബ്സർവേഷനിലേക്ക് കേൾവിയിലേക്ക്. അതേ വഴിയിൽ പാട്ടുകൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മനോഹരമായ ഒരു കാര്യമാണ്. അതായത് ഒരുമ, ശ്രദ്ധ, അതുപോലെ കൂട്ടിച്ചേർക്കൽ, അതുപോലെ ചുവടുവെപ്പുകളിലുള്ള നിശ്ചയദാർഢ്യം, ഇത് നമ്മളിലേക്ക് കണക്ട് ചെയ്താൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടില്ല. തട്ടൊന്നും കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ചുറ്റുള്ളൊന്നും അങ്ങനെ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതിൽ പ്രണയത്തിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് വേറൊരു കാര്യത്തിലും അവൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മെസ്സേജാണ് അതിലുള്ളത്. അതിൽ കലാപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നമുക്കൊരു കർമ്മത്തിനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഭയങ്കര താല്പര്യമായിരിക്കും. ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയുടെ വേഗതയും നമ്മുടെ മനസ്സും അതിലേക്ക് ഭയങ്കരമായിട്ട് കേന്ദ്രീകൃതമായിരിക്കും. അതുപോലെ തന്നെ കല പഠിപ്പിക്കുമ്പോൾ പിന്നെ അതൊരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ ഒരു മത്സരിച്ച് ജയിക്കാൻ എന്നുള്ള രീതിയിലോ അല്ല അതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കല പഠിപ്പിക്കുമ്പോൾ അവരെ ഒരുമിച്ച് നിർത്തി കണ്ണടച്ച് ഒരൊറ്റ ക്ലാപ്പിലൂടെ ഒരുമയുടെ ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്. ആ മെസ്സേജിൽ അവർ കണ്ണടക്കുമ്പോൾ ഒരുമിച്ച് കൈകൊട്ടണമെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കണം. അവർ 1 മുതൽ 4 വരെയുള്ള പിന്നെ ലെറ്ററുകളിൽ അതിൻ്റെ എൻഡ് വരുമ്പോൾ ഒരുമിച്ച് കൈ തട്ടണമെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കുക, ഒരുമിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുമയുടെ ഒരു ക്ലാപ്പോട് വന്ന് വീഴും. ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ചിതറിപ്പോവും. ചിതറിപ്പോകാത്ത ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ കലയെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. ആ മത്സരത്തിലൂടെ നമ്മുടെ മത്സരത്തിൽ നമ്മൾ ജയിക്കും, നമ്മുടെ സമൂഹം ജയിക്കും. അങ്ങനെ ഒപ്പനപ്പാട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും നിന്നിട്ടൊരു പക്ഷേ അതിന് ഇപ്പോൾ കൈക്കും പുളിക്കും മുന്തിരിങ്ങ എന്ന് കുറുക്കം പറഞ്ഞില്ലേ, കിട്ടാത്ത ആളുകൾ ഭയങ്കരമായിട്ട് ശബ്ദങ്ങളുണ്ടാക്കും. നമ്മളതിനെ മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മളെ കാര്യത്തിലുള്ള സംഭവങ്ങളൊക്കെ സത്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതുകൊണ്ട് നമ്മുടെ ഒപ്പന കൊണ്ടും നമ്മളെ മാപ്പിളപ്പാട്ട് കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഈ സമയം വരെ ഞാൻ എഴുതിയ ഒരുപാട് പാട്ടുകളുള്ള ഒപ്പനകൾ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇൻ്റർസോൺ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. അത് നമ്മുടെ വഴികൾ മുടക്കുന്നതിന് വേണ്ടി പിറകിൽ നിന്ന് കല്ലെടുത്തെറിയുക, ശബ്ദങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ സ്റ്റേജിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഓഡിയൻസ് സൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഈ ഓഡിയൻസാണ് നമ്മളെ കൂക്കി വിളിക്കുക. അതുപോലെയാണ് സമൂഹവും. ഈ ഓഡിയൻസിനെ ശ്രദ്ധിക്കാതെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ പ്ലാനിങ് തരുന്ന തലവനെ അനുസരിച്ച് കൊണ്ട് നമ്മൾ അവസാനം വരെ സ്റ്റേജിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഓഡിയൻസ് തന്നെയാണ് എന്ത് ചെയ്യുക, കൈയടിക്കുക. അതാണ് സമൂഹം. നമ്മൾ ആളുകളെ മൈൻഡ് ചെയ്യാതെ പല സ്ഥലത്തു നിന്നപ്പോൾ ഒരുപാട് കുരകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാറില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ നമ്മൾ കൂളായിട്ട് മുന്നോട്ട് പോവാൻ ലക്ഷ്യസ്ഥാനത്ത് കടന്നു പോയാൽ മത്സരത്തിൽ ജയിക്കാൻ പറ്റും. ഒരുപാട് പ്രൈസുകൾ പാട്ടുകളുടെ എൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന പാട്ടുകളാണ്, ഞാൻ മ്യൂസിക് കൊടുക്കുന്ന പാട്ടുകളാണ് ഒപ്പനയിൽ ഉപയോഗിക്കാറുള്ളത്. ആ ചുവടുകൾക്ക് പ്രൈസ് കിട്ടുമ്പോൾ

0: നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ആ സമയത്ത് പിന്നെ ഒരു മറ്റെന്തിനെ കിട്ടണേക്കാളും ഒരു ക്രിയേറ്റീവ് വിജയിക്കുന്നതും ആ ക്രിയേറ്റീവ് മറ്റൊരു കുറെ കുട്ടികൾക്ക് സമ്മാനിക്കുന്നതും ആ കുട്ടികൾ അടുത്ത തലമുറക്ക് സമാധാനം സമ്മാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാര്യം. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റോ അതിൻ്റെ കൂടെ കിട്ടുന്ന ക്യാഷ് അവാർഡോ അല്ല കലോത്സവങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ഒപ്പനപ്പാട്ടാണെങ്കിലും ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ വഴിയിലാണ് നമുക്കതൊക്കെ നൽകുന്നത്. ഒരു പാട്ട് എഴുതുന്നതിന് വേണ്ടി നമ്മൾ കരുതിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് ഒരു വലിയ കാവ്യം രചിക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഒരു പാട്ട് വിരചിതമാകില്ല. പക്ഷേ അത് ഒരു സ്പാർക്കാണ്, ഒരു ഉറവ പൊട്ടുന്ന പോലെ നമുക്ക് വന്നാൽ, അത് ഞാൻ പറഞ്ഞില്ലേ, വന്ന വഴിയിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ, കേൾവികൾ, ഇതൊക്കെ നമ്മളെ പലതും ആക്കി തീർക്കും. അങ്ങനെയാണ് മത്സരങ്ങളിലേക്ക് കടന്ന് വലിയ വിജയങ്ങൾ സാധ്യമാക്കിയത്.
1: സാർ നിമിഷ കവിയാണെന്ന് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: ഈ നിമിഷ കവിത ചിപ്രകവനം എന്ന് പറയുന്നത് നമ്മളെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കവിത ഉണ്ടാക്കുന്ന പോലെ ഒരു സ്പാർക്കാണ്. നമുക്ക് തോന്നുന്ന അമിതമായ സന്തോഷത്തിൽ നിന്ന്, അതുപോലെ സങ്കടത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്നൊക്കെയാണ് അങ്ങനെയുള്ള കവിതകൾ ഉണ്ടാവാറുള്ളത്. അതൊരു പക്ഷേ നമ്മളൊന്നും വിചാരിക്കാത്ത ഒരു വഴിയിലേക്ക് അതങ്ങ് നീണ്ടുപോകും. ഒരു ബസ് കാത്തു നിൽക്കുമ്പോൾ തൊട്ടു മുമ്പിൽ വീട് ഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ് പുറപ്പെടുമ്പോൾ ബെല്ലടിച്ചു, എൻ്റെ മുന്നിൽ നിന്നാണ് ബെല്ലടിക്കുന്നത്. പിന്നിൽ നിന്നൊരാൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ അയാളെ കേൾക്കാതെ സമയമായപ്പോൾ ബസ് വിട്ടു. സമയമാകുമ്പോൾ ബെല്ലടിക്കും, വണ്ടി നീങ്ങും ചെയ്യും. അപ്പോൾ കിട്ടിയ വരികളാണ്:
2: മണിയടിച്ചാൽ വണ്ടി നീങ്ങും, കാത്തു നിൽക്കില്ല മനുജ, മതിമതിച്ചും കൊതി നിറച്ചും പോക്ക് നന്നല്ല.
0: ആ സബ്ജക്റ്റ് വന്നത് മരണത്തിലേക്കാണ് വന്നത്. പിന്നെ മൊബൈൽ ഫോൺ എവരി ഓൺ ഡിലീറ്റ് എന്നുള്ളൊരു സംവിധാനം ഗ്രൂപ്പുകളിലൊക്കെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഇതേപോലെ ആദ്യഘട്ടത്തിൽ ഡിലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നതിന് മുമ്പ് വായിച്ചു കളയാന്നൊരു പരിപാടിയുള്ളൂ.

0: ദൈവമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും അല്ലേ. അങ്ങനെ ഒരുപാട് നിമിഷ കവിതകൾ പെട്ടെന്ന് എഴുതാൻ പറ്റിയിട്ട് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഒരു 1000 നിമിഷ കവിതകൾ ഗ്രൂപ്പുകളിലൂടെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ല മാറി വേറൊരു പരിപാടിക്ക് പോയ കാര്യത്തിനെ കുറിച്ച് ഞാൻ ആ നിമിഷ കവിതകളിലൂടെ ഒരു 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഈ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കവിതകളുടെ നിമിഷ കവിതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിമിഷ കവിത എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലുള്ള നവമാധ്യമങ്ങളിലും അല്ലെങ്കിൽ നിരന്തരം നമ്മൾ പാട്ടുകളോട് ബന്ധപ്പെടുമ്പോഴാണ് ദൈവം നമുക്ക് അങ്ങനത്തെ ഒരു അനുഗ്രഹം നൽകുക.
1: സാറിന്റെ പ്രധാന കവിതകൾ എന്തൊക്കെയാണ്?
0: കവിതകൾ അതി പ്രധാനപ്പെട്ട ഒരു കവിത എന്ന് പറയുന്നത് ഇപ്പോൾ ദൂരം എന്നുള്ള സിനിമയിലേക്ക് എടുത്തൊരു കവിതയുണ്ട്. അതിനു മുമ്പ് തന്നെ പെയ്തൊഴിയാതെ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളറിയാതെ പോസ്റ്റ് ചെയ്ത ഒരു കവിതയാണ്. അത് പിന്നീടാണ് അതിൻ്റെ രചയിതാവിനൊക്കെ അന്വേഷിക്കുകയും അതിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നത്. ആ കവിത മരണമാണ്. ഒരാൾ മരിച്ചതിന് ശേഷം, അതിനു മുമ്പ് അദ്ദേഹത്തിനെ എനിക്കറിയാം, മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തിന് അടുത്ത് പോകുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നതും നമുക്ക് നമ്മളൊന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ച് പോകുമ്പോൾ അദ്ദേഹം നമ്മളെ അവിടെ ഉള്ള സംഭവങ്ങൾ കൊണ്ട് ആതിഥ്യമര്യാദ കാണിക്കുന്നതും മഴ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം പോകുമ്പോൾ അദ്ദേഹം നമ്മളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ കുട്ടികൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഈ കുട്ടികൾ അടുത്ത് വന്നെന്ന് കരയുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ സഹധർമ്മിണി കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം പൊട്ടി പൊട്ടി ഒഴുകുന്നുണ്ട്. ആ സഹധർമ്മിണിയെ പോയിട്ടൊന്നും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ചില ഇതുണ്ടല്ലോ, നെടുവീർപ്പുകളുണ്ടല്ലോ, അതാണ് ഈ കവിതയിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വരികൾ കേൾക്കാം.

0: ായി പ്രിയ സഖി ആശ്വാസം നൽകാതുറങ്ങി, ആശ്വാസം നൽകാതുറങ്ങി. ഇങ്ങനെ കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിപ്രധാനമായ ഒന്നാണ് ഈ പാട്ട്. കവിത യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് സിനിമയിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നീട് കൂടുതലും എഴുതിയിട്ടുള്ളത് മാപ്പിളപ്പാട്ടുകളാണ്. കവിതകളും നമ്മുടെ പുസ്തക പ്രകാശനങ്ങൾ, അതുപോലെയുള്ള സമയങ്ങൾ, മലയാള വായന ദിനങ്ങൾ, ഇങ്ങനെയുള്ള ദിനങ്ങളിലൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്.
1: കേരള ഫോക്ക് ലോർ അക്കാദമി 2022 അവാർഡ് ലഭിച്ചപ്പോൾ എന്ത് തോന്നി ആ ഒരു നിമിഷം?
0: നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ നമ്മുടെ അവസാന ഘട്ടത്തിൽ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ അനുഭൂതി. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ, ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു അവാർഡ് ലഭിക്കുക എന്നുള്ളത്. നാടൻ കലകൾക്കുള്ള അവാർഡാണ് കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ്. അതാരും കൊതിച്ചു പോകുന്ന ഒരു അവാർഡാണ്. നമ്മളെ അടയാളപ്പെടുത്തുകയും കൂടിയാണ്, അവിടെ മറ്റുള്ളവർ അംഗീകരിക്കുക കൂടി ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു അവാർഡ് കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ എല്ലാം ആയി എന്നുള്ള അർത്ഥം. ഇതുവരെ ചെയ്ത ഒരുപാട് ക്രിയേഷനുകൾ, ആ ക്രിയേഷനുകളെ അംഗീകരിച്ച് പുതിയ ക്രിയേഷനുകൾക്കുള്ള വാതിലുകൾ തുറന്നിടാനും, അത് കിട്ടി ഈ സമയത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത്രയും വഴികളിലേക്ക്, പിന്നിലേക്ക് നമ്മൾ നോക്കി നമ്മൾ പോയ വഴികളൊക്കെ കൃത്യമായിരുന്നു എന്ന് നമ്മളെല്ലാവരും ഒരു സംവിധാനം, നമ്മുടെ ഗവൺമെൻറ് പിടിച്ചിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നീ ശരിയാണ്, നിൻ്റെ കല ശരിയാണ്, നിൻ്റെ പാട്ട് ശരിയാണ്, നിൻ്റെ വഴികൾ ശരിയാണ് എന്ന് എന്താ പറയുക, വല്ലാത്തൊരു വാത്സല്യത്തോടു കൂടി പറയുന്ന നിമിഷങ്ങളായിരുന്നു. ആ അവാർഡിന് ഞാൻ പോയത് എൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ആ കുടുംബത്തിൻ്റെ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വന്ന്, ദ ഹിന്ദുവിൽ എൻ്റെ ഫാമിലി ചിത്രമടക്കമാണ് ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചത്. ഇനിയും അതുപോലെ പ്രവർത്തിക്കാൻ കഴിയട്ടെ.
1: അപ്പൊ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
0: തീർച്ചയായിട്ടും.
1: കലാരംഗത്ത് താങ്കൾ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതിപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണത്. മനുഷ്യ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള സൂചന തന്നിരുന്നു. മനുഷ്യരെ ഒന്നാക്കുവാൻ വേണ്ടിയാണ് കല നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരു സംഘമായിട്ടുള്ളൊരു പരിപാടിയിൽ അതിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഇല്ലാത്തൊരു കാര്യവും വിജയിക്കാറില്ല. അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ആ കല അവതരിപ്പിക്കുന്നത്. സന്തോഷത്തിൻ്റെ മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. ഒരുമിച്ചിട്ടാണ് അവരുടെ നൃത്തങ്ങൾ ചെയ്യാറുള്ളത്. ഒരുമയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള സ്പേസുകളും കൃത്യമായിട്ടുള്ള ചിട്ടയും, നമ്മൾ ആരെ കേൾക്കണം, ആരെ ബഹുമാനിക്കണം, ആരൊക്കെയാണ് നമ്മൾ കാണുമ്പോൾ പിന്നെ അവരോടുള്ള വാത്സല്യം കാണിക്കേണ്ടതെന്നൊക്കെ കലയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ആ ദൗത്യം വിവിധ സ്റ്റേജുകളിലൂടെ മനുഷ്യ നന്മക്ക് വേണ്ടിയിട്ടുള്ള പല പാട്ടുകളും, ഇപ്പോൾ മതസൗഹാർദ്ദ പാട്ടുകൾ ആണെങ്കിലും മാപ്പിളപ്പാട്ടുകളാണെങ്കിലും ഓരോ ദിനങ്ങളെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണെങ്കിലും മനുഷ്യ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന, ഇപ്പോ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു

എനിക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ വെച്ചിട്ട്, അതുപോലെ ഇത്തരം മെസ്സേജ് കൊടുക്കുന്ന പാട്ടുകൾ വെച്ചിട്ട് പല വേദികളിലും പിന്നെ പല സ്കൂളുകളിലും പല പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും മനുഷ്യൻ ഒന്നാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ കൊണ്ടാണ് ചൂട്ടുകെട്ടാറുള്ളത്. നമ്മൾ കേട്ട പാട്ടുകൾ തന്നെ

0: വേദികൾ സംഘടിപ്പിക്കുകയും പാട്ടുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും മത്സരത്തിൻ്റെയും പാട്ടിൻ്റെയും വേദികളുടെയൊക്കെ അവസാനം വെള്ളരിപ്രാവുകളെ പറത്താൻ വിട്ട് സമാധാനത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ആണ് അവസാനിപ്പിക്കാറുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പാടിയത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചവൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട എന്ന് പറഞ്ഞ് മനുഷ്യനോട് പ്രഖ്യാപിക്കുകയാണ് പാട്ടുകളിലൂടെ. നിങ്ങൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കൂ എന്നുള്ളതാണ് ഒരു വഴിയിലൂടെയാണ് ഞാൻ കലാപ്രവർത്തനം നടത്തുന്നത്.
1: മാപ്പിള കലയുടെ പാരമ്പര്യവും അതിൻ്റെ ഇന്നത്തെ വളർച്ചയും ഒരു കലാകാരൻ്റെ യാത്രാ അനുഭവങ്ങളും വളരെ മനോഹരമായി പങ്കുവച്ചതിന് സാറിനോട് ഒരുപാട് നന്ദി. കലയുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാറിനും സാറിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.
0: റേഡിയോ കൊച്ചി 90 FM എനിക്ക് ഈ പരിപാടിക്ക് നൽകിയ അവസരത്തിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇശൽ പെയ്ത്ത്, പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈസൽ കൺമനവുമായി സഫ CF നടത്തിയ റേഡിയോ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.
1: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മൈക്കിൾ ജോ ഫ്രാൻസിസ്. ഞാൻ തോപ്പുംപടി സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു ഡ്രമ്മറാണ്. അതോടൊപ്പം ഞാൻ 17 ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്യും. ഞാനിപ്പോൾ സേക്രഡ് ഹാർട്ട് കോളേജിൽ പി ജി ചെയ്യുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ടേബിളിലും ചെയറിലും പ്ലേറ്റ്സിലും ഇങ്ങനെ ഡ്രം ചെയ്യുന്നു. അപ്പം എൻ്റെ പാരൻസും പപ്പ അമ്മ രണ്ടുപേരും എപ്പോഴും നോട്ടീസ് ചെയ്യും.

നമുക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നാലും പപ്പ എപ്പോഴും നോട്ടീസ് ചെയ്യും. പപ്പ ശ്രദ്ധിച്ച് ലാസ്റ്റ് അഫ്സൽ എന്ന് പറഞ്ഞ പ്ലേ ബാക്ക് സിംഗറിന്റെ ചേട്ടനായ ഷക്കീർ എന്ന സാറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. സാറ് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7 വയസ്സായിരുന്നു. അപ്പൊ സാറ് വന്നിട്ട് ആദ്യം എന്നെ കണ്ടപ്പോ കുഞ്ഞായതുകൊണ്ട് പഠിപ്പിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തീരെ കുഞ്ഞല്ലേ. അപ്പോ സാറ് പിന്നെ പപ്പ പറഞ്ഞു നമുക്ക് നോക്കാം, സാറിന് നോക്ക്, അവന് കഴിവുണ്ടോ എന്ന് നോക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് എന്തെങ്കിലും പ്ലേ ചെയ്യുമെന്ന് സാറ് ചോദിച്ച്. അപ്പൊ അവിടെ ഒരു നാടോടികളുടെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു, സാറ് അപ്പൊ അത് പ്ലേ ചെയ്തോന്ന് പറഞ്ഞ്. അങ്ങനെ അത് പ്ലേ ചെയ്തപ്പോ സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ് എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സാറ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് ഇവനെ പഠിപ്പിക്കാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, നാളെ തന്നെ ഡ്രംസ് വാങ്ങിച്ചു എന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പപ്പ ജിംബാവോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ ഡ്രംസ് വാങ്ങിച്ചു. ആ ഡ്രംസ് വീട്ടിൽ കൊണ്ടുവന്നു, സാറ് ക്ലാസ് തുടങ്ങി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രംസിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. അങ്ങനെ പോയി. പിന്നെ കുറെ കാലത്തിന് ശേഷം സാർ യേശുദാസിന്റെ കൂടെ പെർക്കഷനിസ്റ്റ് ആയിരുന്നു. സാർ അങ്ങനെ തിരക്കായതുകൊണ്ടും ദുബായിൽ പോകാനും കുറെ ഷോസ് ഉള്ളതുകൊണ്ടും സാറിന് പഠിപ്പിക്കാൻ പറ്റില്ല, തിരക്കാണെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് അപ്രോച്ച് ചെയ്തു. കലാബോ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രോച്ച് ചെയ്തു. അവിടെ പോയിട്ട് ഡ്രംസ് ഒരു 2 കൊല്ലം ഇങ്ങനെ അവിടെ അഭ്യസിച്ചു പഠിച്ചു. പിന്നെ അവിടെ നിന്ന് മാറി പിന്നെ കുറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി. CAC പിന്നെ അങ്ങനെ കുറെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി. മാത്യു ജാം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ ഒക്കെ പോയി പഠിച്ചു. പിന്നെ സ്ലോലി വേറൊരു സാർ എൽഡ്രോ എന്ന് പറഞ്ഞ സാറിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പഠിച്ച് വന്നപ്പോ എനിക്കൊരു കേബിൾ ചാനലിൽ പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അന്ന് എനിക്കൊരു 80 പീസ് ഡ്രംസ് ഉണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ ചാനൽ വിളിച്ചു, അവിടെ കേബിൾ ടെക് ചാനലിൽ അവിടെ പ്ലേ ചെയ്തു. അപ്പൊ അവിടെ അർജുനൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പൊ സാറ് വന്നു, സാറ് എന്റെ പെർഫോമൻസ് കണ്ടു, സാറിന്റെ അനുഗ്രഹം വാങ്ങിച്ചു. സാറ് പറഞ്ഞു പഠിത്തവും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് പ്ലേ ചെയ്യാൻ പോണത് ഒരു ഡ്രംസോളോ ആണ്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്.

എന്റെ ഫസ്റ്റ് ഔട്ട്ഡോർ പെർഫോമൻസ് ഒരു ഓഫണേജിലായിരുന്നു, സ്നേഹഭവൻ എന്ന് പറഞ്ഞൊരു ഓഫണേജിലായിരുന്നു. അവിടുത്തെ പിള്ളേരെ ഈ കെ സി വി എന്ന കേബിൾ ചാനൽ വന്നപ്പോ അവിടെ ഒന്ന് വരോ, ഒന്ന് കുട്ടികളുടെ അടുത്ത് പെർഫോം ചെയ്യോ, കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോ ഓക്കെ പോയി. പിള്ളേരുടെ കൂടെ ഇന്ന് വായിച്ചു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവരെല്ലാരും ഭയങ്കര ഹഗ് ചെയ്തു. അപ്പൊ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ലൈഫില്. പിന്നെ അങ്ങനെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലിന്റെ ലോഞ്ചിങ് നടന്നത് ലേം റേഡിയോയിൽ വെച്ചായിരുന്നു. അപ്പൊ അവിടെ എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നു ഗസ്റ്റുകൾ വരുമ്പോ ആദ്യം ഒരു ഡ്രം ഷോ പെർഫോം ചെയ്യാൻ. അപ്പൊ അന്നത്തെ ചീഫ് ഗസ്റ്റ് മമ്മൂട്ടി ആയിരുന്നു. അപ്പൊ അന്ന് ഈ ലോഞ്ചിൽ ഡ്രംസോളോ പെർഫോം ചെയ്തു, അതായിരുന്നു എന്റെ ഫസ്റ്റ് ഷോ. പിന്നെ അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെയും വേറൊരു കോൾ വന്നു, ചെന്നൈയിലും മഴവിൽ മനോരമയുടെ ലോഞ്ച് ഉണ്ട്, അപ്പൊ മൈക്കിളുടെ ഒരു പ്രോഗ്രാം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് കേരള വിട്ട് പോണത്, ചെന്നൈയിലായിരുന്നു പ്രോഗ്രാം. ചെന്നൈ പോയി അവിടുത്തെ ഇതും പെർഫോം ചെയ്തു. പിന്നെ കുറെ കാലത്തിന് ശേഷം ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുമ്പോ എനിക്ക് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമ ഉണ്ടായി ഫേസ് ടു ഫേസ്. ആ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിന്റെ ഓഡിയോ ലോഞ്ചിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ മമ്മൂക്ക, റോമ അങ്ങനെ കുറെ ആക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി സാറായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തുകൊണ്ട് സാറിന്റെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു ഇവൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്കിവനറിയാം, ഞാൻ ഇവന്റെ പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതെനിക്ക്

പിന്നെ അങ്ങനെ ഡ്രംസ് പഠിച്ചു, പല സ്ഥലങ്ങളിൽ പോയി. പിന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് ഡ്രമ്മേഴ്സ് ജോബോയ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡിൽ മോഡേൺ ഡ്രമ്മിങ്ങിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമ്മേഴ്സ് കേരളത്തിലെ ഈ സാറാണ്, ജോബോയ് മാസ്റ്റർ. അപ്പൊ ആ സാറാണ് കേരളത്തിൽ ഡ്രംസ് ബേസിക്കലി മോഡേൺ ആയിട്ട് കൊണ്ടുവന്നത്. ആ സാറിന്റെ അടുത്ത് ട്രിവാൻഡ്രം വരെ പോയി ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു 24 hours ക്ലാസ് ആയിട്ട് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് കുറെ ജോണേഴ്സ് ലൈക്ക് ലാറ്റിൻ, സാംബ, ബോസ്നോവ, അങ്ങനത്തെ കുറെ ജോണർ ഡ്രമ്മിങ് പഠിച്ചു. അങ്ങനെ പഠിച്ച് ഡ്രമ്മിങ്ങിൽ അത്യാവശ്യം ഒരു ടെക്നിക്കൽ സൈഡ് നോളജ് വന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി സാറിന്റെ കീഴെ കുറെ കാലം നിന്നു. സാറായിട്ടൊരു കമ്പനി ആയി. അതിന്റെ കൂടെ തന്നെ ഓരോ സ്റ്റേജ് ഷോസ് പോയി പോയി പോയി ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, 10th വരെ ഞാൻ ഗ്രിഗോറിയം പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഗ്രിഗോറിയം പബ്ലിക് സ്കൂൾ എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലി പ്ലേസ് ആയിരുന്നു. കാരണം 12 years ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ ഒരു മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഞാൻ 10th പഠിക്കുമ്പോ അവിടുത്തെ ഒരു ആനുവൽ ഡേ സൺഡേ നടത്താൻ വെച്ചിരുന്ന ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് സാറ്റർഡേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആനുവൽ ഡേ സാറ്റർഡേയിലോട്ട് എന്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടും സ്കൂളിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടും ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ആ സ്കൂള് ആനുവൽ ഡേ വെള്ളിയാഴ്ചത്തിലോട്ട് മാറ്റിവെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എത്രമാത്രം ആ സ്കൂൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ ഉള്ള ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഇത് ശരിക്കും എന്റെ കരിയർ ഗ്രോത്ത് ശരിക്കും മാറിയത് അപ്പോഴാണ്. കാരണം നമ്മുടെ സറൗണ്ടിങ്സ് അത്യാവശ്യം ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്കലി നമ്മളും മാറും. അപ്പൊ ഇവരുടെ കൂടെ എന്റെ ബാൻഡ്മേറ്റ്സ് എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും എന്റെ കഴിവും മാറി. ഞാൻ ശരിക്കും ടെക്നിക്കലി ഗ്രോത്തായി. ഞാൻ ഒരുപാട് സോങ്സും ഒരുപാട് ഡ്രീം തിയേറ്റർ എന്ന ബാൻഡിലെ സോങ്സ് ഒക്കെ റെഫർ ചെയ്തു, അങ്ങനെ വായിച്ചു. അങ്ങനെ ഒരുപാട് പ്ലേയിങ് മാറിയിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നു. സ്കൂൾ കലോത്സവം എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഡ്രംസിന്റെ. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയി. എനിക്ക് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ കിട്ടി. പിന്നെ ഡിസ്ട്രിക്റ്റിലോട്ട് കയറണ ടൈമിൽ അതിൻ്റെ സെലക്ഷനിൽ എൻ്റെ ഡ്രം സോളോ വായിച്ചു. എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ വെച്ച് ആ ഓഡിയൻസ് കണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം വേറൊരു ഡ്രമ്മറും വായിച്ചു. പക്ഷേ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് സെക്കൻഡ് ആയിപ്പോയി, സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അന്ന് ആദ്യത്തെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ലൈഫിലെ ഭയങ്കര വിഷമമായി. കാരണം കിട്ടേണ്ടതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഫാദറിനും തോന്നി, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമായി. അതിനുശേഷം ഭയങ്കര ഡിപ്രസ്ഡായി. സ്കൂളുകാരെ ഒരുപാട് കൗൺസിൽ ചെയ്ത്, കാരണം ലൈഫിലെ ആദ്യത്തെ കോമ്പറ്റീഷനും ഒരുപാട് ഫസ്റ്റ് ആയിട്ടുള്ളൊരു വിഷമം ഓർന്നത്. പിന്നെ അതിൻ്റെ വാശി ചേർക്കാനായിട്ട് പ്ലസ് ടുവിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് റെഡിയായി. അങ്ങനെ സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഡിസ്ട്രിക്ട് ആയപ്പോൾ ഇതേ കോമ്പറ്റീറ്റർ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയി. സ്റ്റേറ്റ് ലെവൽ ഓൾ കേരള സ്കൂൾ ലെവൽ ഫസ്റ്റ് കിട്ടി ഡ്രംസിൽ. അത് വന്നപ്പോൾ കുറച്ചും കൂടി കരിയർ ഒരുപാട് മാറി, കുറെ പേര് അറിഞ്ഞു തുടങ്ങി. പിന്നെ അടുത്തത് വായിക്കാൻ പോണത് ഹാർമോണിയം എന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിലെ 80s സോങ്ങായ നീ മധു പകരു എന്ന സോങ്ങാണ് വായിക്കാൻ പോകുന്നത്.

എൻ്റെ പ്ലസ് ടു ശേഷം ഞാൻ ഡിഗ്രി സേക്രഡ് ഹാർട്ട് കോളേജിലോട്ട് ജോയിൻ ചെയ്തു. സേക്രഡ് ഹാർട്ട് കോളേജ് ഒരു പിന്നെയും ആർട്ടിസ്റ്റുകളുടെ ലെവലും അവരുടെ ടാലൻറ്റും ഭയങ്കര രീതിയിൽ കയറി വരണമായിരുന്നു. അപ്പൊ അതിലൂടെ എൻ്റെ കരിയർ ഒരുപാട് മാറുന്നുണ്ട്, എന്റെ ടെക്നിക്കൽ സൈഡും മാറുന്നുണ്ട്. എസ് എച്ചിൽ കയറിയപ്പോ എനിക്ക് ഒരുപാട് അവിടെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ബേസിക്കലി കലോത്സവമാണ് മറക്കാൻ പറ്റാത്ത. അവിടെ ഫസ്റ്റ് ഇയർ കോവിഡ് ആയതുകൊണ്ടും സെക്കൻഡ് ഇയർ ആയിരുന്നു ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടായത്. സെക്കൻഡ് ഇയർ കോളേജിൽ കയറിയപ്പോ ഞങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം വന്നു. അന്ന് കലോത്സവത്തിൽ കയറി എം ജി യൂണിവേഴ്സിറ്റി സെലക്ഷനായി അവിടെ കയറിയപ്പോ തന്നെ അതേ ഉണ്ടായ കോമ്പറ്റീറ്റർ പിന്നെയും ഇതിലുണ്ടായി. അപ്പൊ അതിന്റെ കോമ്പറ്റീഷനും കഴിഞ്ഞു, അതിലും കിട്ടി സെലക്ഷനായി എം ജി യൂണിവേഴ്സിറ്റി. പിന്നെയും അവർക്ക് ഓൾ കേരള ഫസ്റ്റ് അടിച്ചു. പിന്നെ ഉള്ള സംഭവം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ട്. ഈ ഇമാക് എന്ന് പറഞ്ഞ സൈലന്റ് ഹീറോസ് അവാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായി. ആ ഫംഗ്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്നൊരു അവാർഡ് എനിക്കത് കിട്ടി. ഇവൻ ഓൾ കേരള ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, അതൊരു മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഞാൻ പി ജി സേക്രഡ് ഹാർട്ട് കോളേജിൽ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചെയ്യുന്നു. അവിടെ വെച്ചും എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കലോത്സവം വിന്നറായിരുന്നു, അതിനും പ്രൈസ് കിട്ടി. അതുമാത്രമല്ല ഈ വർഷത്തെ സൈലന്റ് ഹീറോസ് അവാർഡും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്ന അവാർഡും ഈ പ്രാവശ്യവും കിട്ടി. പിന്നെ ഒരുപാട് സ്കൂൾ വേദികളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. അതുമാത്രമല്ല പിന്നെ ഉള്ള എൻ്റെ ഗ്രോത്ത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിഗ്രിക്ക് ശേഷം ഓരോ ടൈപ്പ് റീലുകളും എൻ്റെ കരിയറിൻ്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോ റീലുകൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നേ വരെ ഒരു റീല് പോലും എനിക്ക് ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ കൈവിട്ടില്ല, ഞാൻ പിന്നെയും ചെയ്ത് അങ്ങനെ 5 വർഷമായിട്ട് ഞാൻ തുടർച്ചയെ ഓരോരോ റീലുകൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 149th റീലായപ്പോഴാണ് ഒരു റീല് ഞാൻ ഇട്ടു, അത് 4 മില്യൺ വ്യൂസ് വന്നു. അത് വന്നപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസും മാതൃഭൂമി മനോരമ ഇവരെല്ലാവരും അപ്രോച്ച് ചെയ്തിരുന്നു. അതെന്നെ ശരിക്കിനും ഭയങ്കര സന്തോഷമായി, കാരണം 5 വർഷത്തെ എഫേർട്ടിൻ്റെ ഒരു എഫേർട്ട് വന്നു അതിൻ്റെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആ 143 റീലുകളിൽ ആ 148 റീലുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പഠിക്കാനും കരിയർ എല്ലാം മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് പോവാനും. അപ്പോൾ ഇതിങ്ങനെ ഹിറ്റായപ്പോൾ വളരെയധികം സന്തോഷം. അങ്ങനെ ഇപ്പതേ ഇതാ റേഡിയോ കൊച്ചി 90 FM എന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പിരിക്കുന്നു. അടുത്തത് ഞാൻ വായിക്കാൻ പോകുന്ന ഇൻസ്ട്രുമെൻ്റ് അക്കോർഡിയൻ ആണ്. അക്കോർഡിയൻ ആക്ച്വലി ഒരു സ്പാനിഷ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് അതുകൊണ്ട് ഒരു സ്പാനിഷ് ഒരു കോമ്പോസിഷൻ കേൾക്കാം.

ഡ്രംസ് പഠിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിലെ എനിക്ക് ആദ്യം അതിന്റെ കൂടെ തന്നെ ഗിറ്റാർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ജെർസൺ ആന്റണി എന്നൊരു സാറുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഓഫ് കേരളയാണ്. യേശുദാസ് സാറിന്റെ ഒപ്പം പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കൂടെ സാറ് എന്നെ ഗിറ്റാർ അഭ്യസിപ്പിച്ചു. അങ്ങനെ ഗിറ്റാർ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ പഠിക്കണം, കീബോർഡ് മനസ്സിലാക്കണം, അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ അത് എല്ലാം കൂടി ഒരു 17 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ബേസിക്കലി മോസ്റ്റ്ലി പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ലൈക് ഡ്രംസ്, ചെണ്ട, എടക്ക, തവിൽ, മൃദംഗം, ഖഡം, കോങ്കോ ഡ്രം, ജംബെ, തുമ്പ, ഇതെല്ലാം വായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കീബോർഡ് ഇൻസ്ട്രുമെന്റ്സ് ആയ മെലോഡിക്ക, അക്കോഡിയൻ, വിയൽ ടോൺ, അതിൻ്റെ ഒപ്പം തന്നെ ഗിറ്റാർ വായിക്കും. പിന്നെ

ഹാർമോണിയം, റിതം പാഡ്, കഹൂൺ, ഇതെല്ലാം മോസ്റ്റ്ലി ഓൾ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും മെലഡീസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും എല്ലാം പ്ലേ ചെയ്യും. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഇപ്പം രണ്ട് ബാൻഡുണ്ട്. വക്ര എന്ന് പറഞ്ഞ ബാൻഡാണ്, അത് എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും ഉള്ളത്. നമുക്കൊരു കീബോർഡിസ്റ്റ് ഉണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ലീഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, പിന്നെ സിംഗർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഡെയിലി എല്ലാ ദിവസവും വീട്ടിലിരിക്കും, പ്രാക്ടീസ് ചെയ്യും. ഞങ്ങളുടെ ഫ്രണ്ട്ലി ബേസ് ബാൻഡാണ്. പിന്നെ ഉള്ളതാണ് ആഫ്റ്റർ സിക്സ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ഈ ആഫ്റ്റർ സിക്സ് എല്ലാവരും അത്യാവശ്യം ഭയങ്കര പ്രോ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സീനിയേഴ്സാണ്. ആ ബാൻഡിലും വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോണത് തവില എന്ന ഇൻസ്ട്രുമെന്റ് ആണ്. തവിലൊരു കർണാട്ടിക് ഇൻസ്ട്രുമെന്റ് ആണ്. അത് കേരളയിലും തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഒറിജിൻ.

എനിക്ക് കുഞ്ഞിലെ എനിക്ക് ചാർട്ടർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ തുടങ്ങാൻ പോയപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ ഇങ്ങനെ ഡ്രംസ് ഒരു ബാൻഡിലൂടെ പ്ലേ ചെയ്യണം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാൻഡ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് അന്ന് സാറിനെ പറ്റി അറിയില്ലായിരുന്നു, പിന്നെ ഒരുപാട് സോങ്സ് റെഫർ ചെയ്തപ്പോ മനസ്സിലായത് ജെറി അമ്മൽദേവ് വൺ ഓഫ് ദ മലയാളം 80s ടൈമില് മോഹൻലാലിന്റെ ഫസ്റ്റ് മൂവിയായ മണ്ണിൽ വരുന്ന പൂക്കളെല്ലാം മ്യൂസിക് ഡയറക്ടർ ചെയ്ത ജെറി അമ്മൽദേവ് സാറായിരുന്നു. അന്ന് ചാർട്ടർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ സാറ് ലീഡ് ചെയ്തു, സാറിന്റെ കൂടെ തന്നെ ഡ്രംസ് വായിച്ചു, അതങ്ങനെ പോയി. പിന്നെ കുറെ കാലത്തിന് ശേഷം സാറ് ഒരു ബാൻഡ് ഉണ്ട്, സാറിന് സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് മെനി സിംഗേഴ്സ് ഉണ്ട്, ലൈക്ക് ഒരു സിംഫണി പോലത്തെ ഒരു ഇതാണ്. അപ്പൊ അല്ലെ സാറിന്റെ സോങ്സ് മാത്രം അതിൽ പ്ലേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ സാറിന്റെ കോൾ പപ്പക്ക് വന്നു, ഡ്രമ്മറിന് ആവശ്യമുണ്ട്. അത് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു ലൈഫില്. പിന്നെ സാറിന്റെ കൂടെ കുറെ കാലം വർക്ക് ചെയ്തു, സാറിന്റെ കൂടെ കുറെ ഷോസും ചെയ്യാൻ പറ്റി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം ഡ്രംസിൽ സാറിന്റെ സോങ്സ് ലൈവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ലൈക്ക് മെനി ഷോസ് ലൈക്ക് ഇവിടെ എറണാകുളത്ത് ദർബാർ ഹാളിലും TDM ഹാളിലും അങ്ങനത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് പ്ലേ ചെയ്യാൻ പറ്റി. അത് മറക്കാൻ പറ്റാത്തൊരു മൂമെന്റ് ആയിരുന്നു. സാറായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്റെ പാരന്റ്സിന്റെ സപ്പോർട്ടാണ്. എന്റെ കുഞ്ഞിലെ തൊട്ട് ബേസിക്കലി എന്റെ പപ്പ അമ്മ ഇവര് രണ്ടുപേരും എന്റെ പുറകെ തന്നെ എപ്പോഴും സപ്പോർട്ട്, എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും എല്ലാം ഭയങ്കര കുഞ്ഞിലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഇപ്പൊ ഇരുന്ന് പ്രാക്ടീസ് തന്നെ ചെയ്യണതും. ബേസിക്കലി ഞാനിവിടെ നിൽക്കാൻ കാരണം തന്നെ എന്റെ പപ്പയമ്മയും തന്നെയാണ്. പപ്പ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിച്ചത്. ഇൻസ്ട്രുമെന്റ്സിന് കൂടുമ്പോൾ എല്ലാം തന്നെ ഒരു 10 lakh ചെലവെല്ലാം ആയിട്ടുണ്ടാവും. സോ ബേസിക്കലി എല്ലാ സപ്പോർട്ടും ലൈക്ക് എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും എല്ലാത്തിലും എന്റെ പാരന്റ്സ് ഉണ്ടായിരുന്നു. അവര് കാരണം മാത്രമാണ് ഞാനിപ്പോ ഈ നിലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോണത്. പിന്നെ അടുത്തത് പ്ലേ ചെയ്യാൻ പോണത് അക്കോർഡിയനിൽ ഒരു ചൈനീസ് ഫോക്ക് സോങ് ആണ്. സോ നമുക്കത് കേൾക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി പറയുന്നു.
1: കലാപ്രബോധിനി.

മൂഷിക വാഹന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഹന മോദക പ്രിയ മഹാഗണപതി മനസാ സ്മരാമി വസിഷ്ഠ വാമദേവ.

നിപ്പ നിപ്പ മാരി സരി സമ സപ സനി മാ ഗണപതി. നിത്തരി ദ സനി സരി ദ സനി സനി സരി ദ സനി സരി ദ സ പമ പമ ഗ മരി സതി സരി ഗ മ ഗ മരി സതി സനി സ നിബ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ദരി ദരി ദരി ദനി ദരി ദരി ദരി ദ bani bani bani bama bani bani bani bani dari dari dari dari dari dari dari dari dari gaga mama baga mama bama bani pani dari dari bama sari gama ga ganavatim anasa smarami vasishtha vama deva.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അവസാനത്തെ കോൺക്രീറ്റ് ഗർഡറും ഉയർത്തി. 2566-ാമത്തെ ഗർഡറാണ് കഴിഞ്ഞ 6-ാം തീയതി അരൂരിൽ സ്ഥാപിച്ചത്. 1-ാം റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 25-26 തൂണുകൾക്കിടയിൽ ആ ദിവസം വൈകിട്ടോടെയാണ് ഗർഡർ മുകളിൽ കയറ്റുന്ന ജോലി പൂർത്തിയാക്കിയത്. തുറവൂർ ആലക്കയപ്പറമ്പിൽ നിന്ന് അവസാന ഗർഡറുമായി അലങ്കരിച്ച പുള്ളർ ലോറി അരൂർ ശ്രീനാരായണ നഗറിലേക്ക് കരാർ കമ്പനി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. 250 ടൺ ശേഷിയുള്ള 2 ക്രെയിൻ ഉപയോഗിച്ച് തൂണിനു മുകളിൽ കയറ്റി. ഗർഡർ ഉയർത്തുന്ന സമയത്ത് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു. ഗർഡറുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ജോലി 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ദേശീയപാതയിൽ കളമശ്ശേരി അപ്പോളോ ജംഗ്ഷൻ മുതൽ TVS കവല വരെയുള്ള 500 മീറ്ററോളം ദൂരം മറികടക്കാൻ യാത്രക്കാർക്ക് തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകളോളം സമയമെടുക്കുന്നു എന്ന് വാർത്തകൾ. വാഹനയാത്രക്കാരെ അസ്വസ്ഥമാക്കുന്ന യാത്രാ തടസ്സങ്ങൾ ഏറെയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ആലുവയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും സന്ധിക്കുന്ന സ്ഥലത്ത് തുടങ്ങുന്നു ഗതാഗത കുരുക്ക്. ഇവിടത്തെ കുരുക്ക് പലപ്പോഴും മുട്ടം വരെ നീളും. പ്രീമിയർ കവലയ്ക്കും RS ജംഗ്ഷനുമിടയിൽ ദേശീയപാത മുറിച്ചുകടക്കാൻ വഴിയാത്രക്കാർക്കായി 2 പെലിക്കൺ ക്രോസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തിലുള്ള വീഴ്ച പലപ്പോഴും ആവശ്യമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ഇവിടെ തന്നെ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി തിരിയുന്നതോടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരെ ശ്വാസം മുട്ടിക്കുന്നത് കുപ്പിക്കഴുത്ത് പോലെയുള്ള HMT മേൽപ്പാലവും പാലത്തിലെ കുഴികളുമാണ്. പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് 15 വർഷമായി ആവശ്യപ്പെടുന്നതാണ്. പാലം വീതി കൂട്ടാൻ റെയിൽവേ അനുമതി നൽകുന്നില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. പാലം വീതി കൂട്ടാതെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുമാവില്ല. ഒട്ടുമിക്ക ദിവസങ്ങളിലും പൊതുമരാമത്ത് വകുപ്പ് കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും വീണ്ടും കുഴി ഉണ്ടാകുന്നു എന്നാണ് ആക്ഷേപം. കൊരട്ടിയിൽ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഈ ബുധനാഴ്ച ആരംഭിച്ച ഗതാഗത കുരുക്ക് ചിറങ്ങര മേൽപ്പാതയും പിന്നിട്ട് 2.5 കിലോമീറ്ററിലേറെ നീണ്ടത് ക്ലേശം ഏറെയാക്കി. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽ കിടന്നത് 1.5 മണിക്കൂറോളം സമയമാണ്. കൊരട്ടിയിൽ ദേശീയപാതയുടെ പ്രധാന ഭാഗം 1 കിലോമീറ്ററോളം അടച്ചുകെട്ടി മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡിലൂടെയാണ് ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ റോഡാകട്ടെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും പ്രശ്നമാണ്. ഇതിനിടെ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. 1.5 മണിക്കൂറോളമാണ് ഈ ബുധനാഴ്ച വാഹനങ്ങൾ ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്നത്. മറ്റ് സമാന്തര വഴികളിലൂടെ പോയ വാഹനങ്ങളും കുരുക്കിൽപ്പെട്ടു. ഓണത്തിരക്ക് മുറുകുന്നതോടെ കൊരട്ടി വഴിയുള്ള വാഹനയാത്രക്കാർ കുരുക്കിൽ

റോഡ് BMBC റോഡായി മാറും. കുഴികൾ നിറഞ്ഞ ദേശീയപാത യാത്രക്കാരുടെ ദുരിതപാതയായി മാറിയിരുന്നു. പരാതികൾ ഉയരുമ്പോൾ അശാസ്ത്രീയമായി കുഴി അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. അടച്ച കുഴികൾ അടുത്ത മഴയിൽ വീണ്ടും കുഴിയായി മാറുകയും പുതിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകുന്നതായിരുന്നു സ്ഥിതി. പറവൂർ മുതൽ മൂത്തുകുന്നം വരെയുള്ള ഭാഗത്താണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷം. കണ്ണൻകുളങ്ങര, പട്ടണം കവല, മുനമ്പം കവല, ആലുംമാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്നു. പറവൂർ വരാപ്പുഴ റൂട്ടിൽ പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയോട് ചേർന്നുള്ള വഴിക്കുളങ്ങര മുതൽ ചെറിയപ്പിള്ളി വരെയുള്ള ഭാഗത്തും റോഡ് തകർന്നിരുന്നു. ഇടുങ്ങിയതും തകർന്നതുമായ റോഡിലൂടെ വലിയ വാഹനങ്ങൾ നടത്തുന്ന അമിത വേഗത്തിലുള്ള ഓവർടേക്കിംഗ് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറുന്നതിനാൽ അമിത വേഗം നിയന്ത്രിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള റെയിൽവേ ഇരട്ടപ്പാത നിർമ്മാണവും ഭൂമി ഏറ്റെടുക്കലും ഒരുമിച്ച് നടക്കും. പാത ഇരട്ടിപ്പിക്കലിനുള്ള ടെൻഡർ നടപടികൾ ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. എന്നാൽ പാത ഇരട്ടിപ്പിക്കലിനായി ഏറെ സ്ഥലം ഏറ്റെടുക്കേണ്ടതിനാൽ അതിന്റെ നടപടികൾ ആരംഭിക്കാതെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം സ്ഥലം ഏറ്റെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന് അനുമതി ലഭിക്കുകയും റെയിൽവേ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ നിയമം വഴി ഭൂമി ഏറ്റെടുത്താൽ സമയനഷ്ടം കുറയും. അമ്പലപ്പുഴ, ആലപ്പുഴ, ആലപ്പുഴ മാരാരിക്കുളം, മാരാരിക്കുളം തുറവൂർ സെക്ഷനുകളിൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ ഇവയെ പ്രത്യേക പദ്ധതികളായാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ വഴിയുള്ള പാതയിൽ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയാണ് ഇരട്ടപാതയുള്ളത്. അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെ ഒറ്റവരി പാതയാണ്. ഇതിൽ തുറവൂർ മുതൽ എറണാകുളം വരെ രണ്ടാം പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ബാക്കി തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള രണ്ടാം പാത നിർമ്മാണത്തിനാണ് അനുമതി ലഭിച്ചതോടെ നടപടികൾ ആരംഭിച്ചത്. ആലപ്പുഴ വഴിയുള്ള രണ്ടാം പാത നിർമ്മാണത്തിന് റെയിൽവേ അമ്പലപ്പുഴ മുതൽ തുറവൂർ വരെ എല്ലാ റീച്ചുകളിലും കരാർ ക്ഷണിച്ചിട്ടുണ്ട്. കഴിവതും വേഗം പദ്ധതി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ ക്ഷണിച്ചത്. ലഭ്യമായ ഭൂമിയിൽ പണികൾ ചെയ്യാനും പാലങ്ങളുടെ നിർമ്മാണം ആദ്യം നടത്താനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ലഭ്യമായ ഭൂമിയിലെ പണികൾ തീരുന്ന മുറയ്ക്ക് ബാക്കി ഭൂമി കൈമാറിയില്ലെങ്കിൽ പദ്ധതി നീളും. അതേസമയം അങ്കമാലി, എരുമേലി, ശബരിപാതയ്ക്കായി സർക്കാരിന്റെ നിലപാട് കാത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. പദ്ധതിയുടെ ഫയലിൽ ഇക്കാരണത്താൽ തീരുമാനമെടുത്തിട്ടില്ല. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ വിവിധ LA യൂണിറ്റുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിക്കാമെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോഴുള്ള ജീവനക്കാർക്ക് ജോലിഭാരം കൂടുതലായതിനാൽ പുതിയ സ്പെഷ്യൽ ഓഫീസുകൾ തുറക്കണമെന്ന് കളക്ടർമാർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്, തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഈ മാസം 19-നും 21-നും ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ദിവസങ്ങളിൽ അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പും അനുവദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ പ്രതിവാര സൂപ്പർഫാസ്റ്റ് ഈ മാസം 21-ന് ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ട്രെയിനിന് ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും, റെയിൽവേ അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ 8-വരി ഔട്ടർ റിംഗ് റോഡായ കൊച്ചി ഔട്ടർ റിംഗ് റോഡ് അഥവാ കുണ്ടന്നൂർ ബൈപ്പാസിന്റെ ആദ്യ വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ആശങ്കകളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിവേഗ പാതയിലേക്ക് പ്രവേശന കവാടമില്ലെന്നതാണ് കിഴക്കൻ മേഖലയുടെ ആശങ്ക. ഇതുമൂലം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് പരാതി. ഹൈവേയുടെ പ്രവേശന കവാടം പെരുമ്പാവൂർ ആലുവ KSRTC റോഡിലെ മഞ്ഞപ്പെട്ടിയിലോ ആലുവ മൂന്നാർ റോഡിലെ പോഞ്ഞാച്ചേരിയിലോ അനുവദിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായാൽ പറവൂർ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. പെരുമ്പാവൂർ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രവേശന കവാടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കരയാമ്പറമ്പ്, മറ്റൂർ, പട്ടിമറ്റം, പുത്തൻകുരിശ്, അരൂർ എന്നീ 5 പ്രവേശന കവാടങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി 20 ദിവസമെടുത്ത് കുണ്ടന്നൂർ തേവര പാലം അടച്ചിട്ട് ഉന്നത നിലവാരത്തിൽ നടത്തിയ ടാറിംഗ് ഇളകി വീണ്ടും കുഴികളായി. ഇതിൽ റെയിൽപാത കടന്നു പോകുന്നതിന്റെ മുകൾ ഭാഗത്ത് 2 മീറ്ററോളം വ്യാസത്തിൽ ടാറിംഗ് പൂർണ്ണമായി ഇളകി കോൺക്രീറ്റിംഗ് പുറത്തു കാണാവുന്ന നിലയിലായി. പാലത്തിൽ കുഴികളായതോടെ അപകടം പതിവായി. ഗതാഗത കുരുക്കും രൂക്ഷമാണ്. നടപ്പാതയിലെ സ്ലാബുകളും പലയിടത്തും തകർന്നു. ആളുകൾ അപകടത്തിൽപ്പെടുന്നതിനാൽ നടപ്പാതയിൽ ട്രാഫിക് മുന്നറിയിപ്പ് വച്ചിട്ടുണ്ട്. NH ആലുവ സബ് ഡിവിഷന്റെ പൂർണ്ണ നിരീക്ഷണത്തിൽ ജർമ്മൻ സാങ്കേതികവിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടാർ ചെയ്യാൻ 20 ദിവസമാണ് ഗതാഗതം തിരിച്ചുവിട്ടത്. എന്നിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ആക്ഷേപം.
നിർദ്ദിഷ്ട കുമ്പളം തേവര പാലത്തിന്റെ

കരാറുകാരനെ ഉടൻ തീരുമാനിക്കണമെന്ന് നിർദ്ദേശിച്ച നിർമ്മാണ ചുമതലയുള്ള കേരള റോഡ്സ് ഫണ്ട് ബോർഡിന് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി കത്ത് നൽകി. സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞ് ടെൻഡർ നടപടി നേരത്തെ പൂർത്തിയാക്കിയതാണ്. ടെക്നിക് ബിഡ് തുറന്നിരുന്നു. പ്രൈസ് ബിഡ് തുറക്കുന്ന സമയമായപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പുതിയ സർക്കാരിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ബിഡ് തുറക്കാനായി KRFB മാറ്റിവച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ബിഡ് തുറന്നാലേ കരാറുകാരനെ തീരുമാനിക്കാനാകൂ. 3 കരാറുകാരാണ് ഉള്ളത്. മുൻമന്ത്രി കെ ബാബുവിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കരാറുകാരനെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി KRFBയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖാമൂലം കത്ത് കിട്ടാത്തതിനാൽ നടപടിയായില്ല. ഇതോടെയാണ് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി വിഷയത്തിൽ ഇടപെട്ട് കത്ത് നൽകിയത്. 101.32 കോടി രൂപയാണ് പുതുക്കിയ സാമ്പത്തിക അനുമതി. 2 വർഷമാണ് നിർമ്മാണ കാലാവധി. 2016 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി 10 വർഷം വൈകാൻ KRFBയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടായിരുന്നു കാരണമെന്ന് ഹൈബി ഈഡൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പാർലമെന്റിൽ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് NOC നൽകാൻ വൈകിയത് ചോദിച്ചപ്പോഴാണ് കേന്ദ്രമന്ത്രി കാരണം വ്യക്തമാക്കിയത്. പുതിയ ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ ദേശീയപാത സംസ്ഥാനപാതയായി താഴ്ത്തുമെന്ന് പ്രഖ്യാപനം. ദേശീയപാതയെ ഏറ്റെടുത്ത് സംസ്ഥാനപാതയെ പ്രഖ്യാപിച്ച് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കൈമാറും. പിന്നീടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും ടാറിംഗും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാകും നടക്കുക. സംസ്ഥാനപാതയായാൽ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും മാറ്റം വരും. കേരള മുനിസിപ്പൽ, കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം നിർമ്മാണങ്ങൾ നടത്താനാകും. NH നിയമപ്രകാരം കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ റോഡിന്റെ മധ്യത്തിൽ നിന്ന് 70 മീറ്റർ നീക്കിയും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ 40 മീറ്റർ നീക്കിയും മാത്രമേ നിർമ്മിക്കാനാകൂ. എന്നാൽ റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിന്റെ കീഴിലായാൽ റോഡരികിൽ നിന്ന് 3 മീറ്റർ നീക്കി കെട്ടിടം നിർമ്മിക്കാനാകും. പക്ഷേ മാസ്റ്റർ പ്ലാൻ നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നിർമ്മാണത്തിന് അനുമതി നൽകുക. ഇടക്കൊച്ചി പാമ്പായിമൂലയിലെ ന്യൂ ക്വാളിറ്റി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡിനുള്ളിൽ ചത്ത പല്ലികളെ കണ്ടെത്തിയ സംഭവത്തിൽ ബേക്കറി ഉടമയ്ക്ക് 25,000 രൂപ പിഴയിട്ടു. കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബേക്കറിയുടെ പാചകപ്പുര പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെ കടയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ബേക്കറി അടച്ചിട്ട നിലയിലായിരുന്നു. ഉടമയെ വിളിച്ചുവരുത്തി തുറപ്പിച്ചാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ വിഭാഗം കടയുടമയ്ക്ക് നോട്ടീസ് നൽകി. ബേക്കറിയുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമേ ബേക്കറി തുറക്കാൻ അനുമതി നൽകൂവെന്ന് 10th Circle ഹെൽത്ത് ഇൻസ്പെക്ടർ M.ലത പറഞ്ഞു. ഈ തിങ്കളാഴ്ചയാണ് ഇടക്കൊച്ചി സ്വദേശി ദിവ്യ സുബീഷിന് ബ്രെഡിനുള്ളിൽ നിന്ന് പല്ലികളെ കിട്ടിയത്. ബ്രെഡ് കഴിച്ച് അല്പസമയത്തിന് ശേഷം ഛർദിയും അവശതയും തോന്നിയ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ബേക്കറിയിൽ തന്നെ തയ്യാറാക്കിയ ബ്രെഡാണിത്. കട ഉടമയെ അറിയിച്ചെങ്കിലും വിഷയം ഗൌരവത്തിലെടുക്കാതെ ഇവരെ പറഞ്ഞയക്കുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മെഷീനിൽ കൈകുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. വാഴക്കുളം സ്റ്റാർ ചപ്പാത്തി കട ഉടമ പള്ളിക്കുന്നിൽ റെജിമോൾ ജസ്റ്റിനാണ് മരിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടെ കൈ യന്ത്രത്തിൽ കുരുങ്ങുകയായിരുന്നു. യന്ത്രത്തിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദവും മണവും പുറത്തു വന്നതിനെ തുടർന്ന് സ്ഥാപനത്തോട് ചേർന്നുള്ള വീട്ടിൽ നിന്ന് മകൻ എത്തിയപ്പോഴാണ് ഇവരെ യന്ത്രത്തിൽ കൈ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റംബൂട്ടൻ പഴങ്ങൾ സംരക്ഷിക്കാൻ സ്ഥാപിക്കുന്ന വലകളിൽ പാമ്പുകൾ കുടുങ്ങുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കിളികളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും പഴങ്ങൾ രക്ഷിക്കാൻ കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന നേർത്ത നൈലോൺ പ്ലാസ്റ്റിക് നെറ്റുകളിലാണ് കുരുങ്ങുന്നത്. ജാഗ്രത വേണമെന്ന നിർദ്ദേശങ്ങളുമായി കൃഷി ഓഫീസർമാരും വന്യജീവി സംരക്ഷണ പ്രവർത്തകരും രംഗത്തെത്തി. വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന നൈലോൺ വലകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പഴങ്ങൾ പറിക്കാനായി മരങ്ങളിൽ കയറുമ്പോഴും വലകൾ പരിശോധിക്കുമ്പോഴും കർഷകർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. വലയിൽ ചലനമറ്റ രീതിയിൽ കിടക്കുന്ന പാമ്പുകളെ കണ്ട് അവ ചത്തതാണെന്ന് കരുതി സ്പർശിക്കരുതെന്നും പാമ്പുകൾ ഭയന്ന് പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണെന്നും പാമ്പ് പിടുത്തക്കാർ പറയുന്നു. ഇവയെ മോചിപ്പിക്കാൻ സർപ്പ വോളണ്ടിയർമാരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. KSRTCയുടെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത 5 പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് നൽകി തുക വെട്ടിച്ച കണ്ടക്ടറെ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർ പിടികൂടി. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മൂവാറ്റുപുഴ ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ വിജയനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് അധികൃതർ വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് നൽകി. വാഴക്കുളം പഞ്ചായത്തിലെ മഞ്ഞപ്പെട്ടി സ്റ്റോപ്പിലിറങ്ങിയ 2 പുരുഷന്മാരുടെ ടിക്കറ്റ് ഇൻസ്പെക്ടർ പ്രിയേഷ് പോൾ പരിശോധിച്ചപ്പോൾ 2 0 ടിക്കറ്റായിരുന്നു. യാത്രക്കാർ ടിക്കറ്റ് ചാർജ് നൽകിയതായി വെളിപ്പെടുത്തി. തുടർന്ന് ബസ്സിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് 3 പുരുഷ യാത്രക്കാർക്ക് കൂടി 0 ടിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയത്. ഇവരും കണ്ടക്ടർക്ക് പണം നൽകിയതായി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി.
കാക്കനാട് കളക്ടറേറ്റ് സമുച്ചയത്തിലെ മൈനർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ സീലിംഗ് ഫാൻ പൊട്ടി.

വീണു. ഡ്രാഫ്റ്റ്സ്മാൻ ജിൽഫിയ പുഷ്കരന്റെ ഇരിപ്പിടത്തിന് മുകളിലെ ഫാനാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് താഴേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഡിൽഫിയ ചാടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേശപ്പുറത്തുണ്ടായിരുന്ന ലാപ്ടോപ്പിന് കേട് സംഭവിച്ചു. ഈ ഓഫീസ് കളക്ടറേറ്റ് സമുച്ചയത്തിൽ പുതിയ ബ്ലോക്കിന്റെ 3-ാം നിലയിലാണ്. 32 ജീവനക്കാരുള്ള ഓഫീസാണിത്. കളക്ടറേറ്റ് സമുച്ചയത്തിലെ ഓഫീസുകളിൽ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന അപകട പരമ്പര ജീവനക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. 2-ാം നിലയിലെ RTO ഓഫീസിൽ സീലിംഗിലെ കോൺക്രീറ്റ് പാളി കഴിഞ്ഞ ദിവസം തകർന്നു വീണിരുന്നു. ഓഫീസ് സമയത്തായിരുന്നു അപകടം നടന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ജീവനക്കാരൻ ഓടി മാറിയതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം RTO ഓഫീസിലെ പൈപ്പ് ലൈൻ തകർന്ന് RTOയുടെ ചേംബറിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നിർണായക തീരുമാനങ്ങളുമായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അവലോകന യോഗം നടന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, മുല്ലശ്ശേരി കനാൽ നവീകരണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തി. നഗരത്തിലെ വിവിധ കനാലുകളുടെ പുനരുദ്ധാരണവും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവൃത്തികൾ സെപ്റ്റംബർ 1 പുനരാരംഭിക്കാനും മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ വഴിയോര കച്ചവട നിയമാവലി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 614 പേരെ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 മാസത്തിനുള്ളിൽ ഇതിന് നടപടിയാകും. നിയമാവലി ആയെങ്കിലും വഴിയോര കച്ചവടക്കാർക്ക് നിശ്ചിത വെൻഡിംഗ് സോൺ അനുവദിക്കുന്നത് അടക്കമുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുമ്പോൾ കോർപ്പറേഷൻ കണ്ടെത്തിയ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ ലൈസൻസ് ഉള്ള കച്ചവടക്കാർക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി ഉണ്ടാകൂ. ഉപജീവന മാർഗമെന്ന നിലയിലാണ് വഴിയോര കച്ചവടം അനുവദിക്കുക. ലൈസൻസിന്റെ കൈമാറ്റം അനുവദിക്കില്ലെന്നും മേയർ വി കെ മിനിമോൾ പറഞ്ഞു. വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് 2350 പേർക്കാണ് കോർപ്പറേഷൻ നേരത്തെ ലൈസൻസ് നൽകിയത്. ഇതിൽ 700 പേർ ഇനിയും രേഖകൾ ഹാജരാക്കിയില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുന്നതോടെ ബെനാമികളെ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ആണ് വിലയിരുത്തൽ. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പേര് തേവര സ്റ്റേഷൻ എന്നാക്കാൻ നിർദ്ദേശം സമർപ്പിക്കുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറാണ് മുൻകൈയെടുക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പോലീസിന്റെയും കൂട്ടായ്മയായ പ്രൈഡിന്റെ യോഗത്തിനെത്തിയ തേവരയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി താൻ തേവര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോഴാണ് കമ്മീഷൻ ഇടപെട്ടത്. മുൻപ് താൻ കൊച്ചിയിൽ DIG ആയിരുന്ന കാലം മുതലേ എല്ലാവരും സൌത്ത് സ്റ്റേഷനെ തേവര സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നാട്ടുകാരിലേറെയും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, കമ്മീഷണർ പറഞ്ഞു. സിറ്റി പോലീസ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളാണ് യോഗത്തിനെത്തിയത്. ഏതാനും മാസമായി മുടങ്ങിക്കിടന്ന യോഗം ഓപ്പറേഷൻ തൂഫാൻ, ജനമൈത്രി പോലീസ് സംവിധാനം എന്നിവ ശക്തമാക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് വീണ്ടും ചേർന്നത്. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച പ്രൈഡ് യോഗം ചേരുമെന്നും ഓരോ പോലീസ് സ്റ്റേഷനുകളുടെയും പരിധിയിൽ എല്ലാ മാസവും റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി യോഗം ചേരുമെന്നും കമ്മീഷണർ പറഞ്ഞു. സ്റ്റേഷനുകളിൽ ജനമൈത്രി ബീറ്റ് പുനഃസ്ഥാപിക്കും. റെസിഡൻസ് അസോസിയേഷൻ യോഗങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചാൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ മേഖലയിലേയും പ്രശ്നങ്ങൾ കണ്ടെത്തി ഉടനടി പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും കമ്മീഷണർ പറഞ്ഞു. KMRL പബ്ലിക് റിലേഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസർ സിറ്റി ജോൺ ചുമതലയേറ്റു. ന്യൂഡൽഹി കേരള ഹൌസ് ഇൻഫർമേഷൻ ഓഫീസർ, പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് എഡിറ്റർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി കല്ലഞ്ചേരി സ്വദേശിയാണ്. എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിക്കും സുഭാഷ് പാർക്കിനുമിടയിൽ TK രാമകൃഷ്ണൻ സ്മാരക ഹാളിന് മുൻവശത്തായാണ് ടെർമിനൽ നിർമ്മാണം. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനലിന് മുകളിൽ 5,000 ചതുരശ്ര അടി വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിക്കും. ജലഗതാഗത വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും സ്ഥലം ഉൾപ്പെടെ 40 സെന്റ് സ്ഥലത്താണ് ടെർമിനൽ നിർമ്മാണം. 30 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിലെ പ്രധാന മെട്രോ ടെർമിനലിന് പുറമെയാണ് ബോട്ട് ജെട്ടിയിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. കുമ്പളം, ഇടക്കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിക്കുമ്പോൾ പുതിയ ടെർമിനൽ പ്രധാന കേന്ദ്രമാകും. ഇവിടെയുള്ള ജലഗതാഗത വകുപ്പിന്റെ 3 ചെറിയ കെട്ടിടങ്ങളും നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിക്കും. നിലവിലെ ബോട്ട് ജെട്ടിയുടെ സമീപത്തായാണ് പുതിയ മെട്രോ ടെർമിനൽ. ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിയിൽ വലിയ ബോട്ടുകൾ അടുക്കുന്നതിന് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും അപകട സാധ്യതകളും ജലഗതാഗത വകുപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ മെട്രോയുടെ ഭാഗത്തുനിന്ന് വ്യക്തത ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു.

50 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി കൊച്ചിയിൽ അറസ്റ്റിലായി. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം തൃശൂരിലെത്തി അവിടെ നിന്ന് കാറിൽ പിരാരൂരിലെത്തി താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ട്രോളി ബാഗിൽ വസ്ത്രങ്ങൾക്കിടയിൽ 5 സോപ്പ് പെട്ടി ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ ലഹരിമരുന്നിന് 15 ലക്ഷം രൂപ വിലയുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതി കുറച്ചുനാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോകാറുണ്ട്. ലഹരിമരുന്ന് വിൽപ്പന നടത്തി വിമാനമാർഗം ആസമിലേക്ക് മടങ്ങുന്നതായിരുന്നു ഇയാളുടെ രീതി. നാഗാലാൻഡിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചിരുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അനധികൃതമായി താമസിക്കുകയായിരുന്ന 2 ബംഗ്ലാദേശി പൌരന്മാർ കൊച്ചിയിൽ അറസ്റ്റിലായി. ആലുവ പുളിഞ്ചോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഷക്കീൽ ഖാൻ, റോണി ഷെയ്ഖ് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം പൌരത്വം മറച്ചുവെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന രീതിയിൽ താമസിച്ചു വരികയായിരുന്നു. റോണി 15 വർഷമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദിൽ താമസിച്ചു വരുന്നു. 9 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഷക്കീൽ 10 വർഷം മുമ്പാണ് വെസ്റ്റ് ബംഗാളിൽ എത്തിയത്. 4 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചു. ഓണം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ 1248 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അങ്കമാലി കോതകുളങ്ങരയിൽ ദേശീയപാതയോരത്ത് സിമന്റ് ഹോളോബ്രിക്സ് നിർമ്മാണ കേന്ദ്രത്തിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന വ്യാജമദ്യ ബോട്ട്ലിംഗ് യൂണിറ്റാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വ്യാജമദ്യ വിപണനം തടയാൻ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. കൊല്ലം ചാത്തന്നൂർ പി ജെ നിവാസിൽ രതീഷ്, പറവൂർ ചെറിയ വള്ളംതുരുത്ത് കാക്കനാട്ട് വീട്ടിൽ സന്തോഷ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഹുബള്ളിയിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് വ്യക്തമാക്കി. തനിക്ക് പറയാനുള്ളത് ആരുടെയും മുഖം നോക്കാതെ പറയാൻ ആർജവുമുള്ള എഴുത്തുകാരനാണ് ടി പത്മനാഭനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സത്യദീപം വാരികയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ പേരിലുള്ള സത്യദീപം സാഹിത്യ പുരസ്കാര സമർപ്പണവും കലൂർ റിന്യൂവൽ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തെ വേറിട്ട കാഴ്ചപ്പാടുകളോടെ നോക്കിക്കണ്ട കഥാകാരനാണ് പത്മനാഭൻ. അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കാനായതിലൂടെ താനും ആദരിക്കപ്പെടുകയാണ്. സത്യദീപത്തിന്റെ ശതാബ്ദി ചരിത്ര മുഹൂർത്തമാണ്. നിലപാടുകൾ സ്വാതന്ത്ര്യത്തോടെ പറയാൻ സത്യദീപത്തിന് ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാഹിത്യ പുരസ്കാരമായ 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും സാഹിത്യകാരൻ ടി പത്മനാഭന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ക്രൈസ്തവ സംസ്കാരം തിളക്കമായാതെ തലമുറകളിലേക്ക് പകരാൻ സത്യദീപം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കായെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളസഭയുടെ പീഠത്തിൽ വച്ച വിളക്കാണ് 100 വർഷം പൂർത്തിയാക്കുന്ന സത്യദീപമെന്നും മാർത്തട്ടിൽ പറഞ്ഞു. ഡിജിറ്റലൈസ് ചെയ്തു തുടങ്ങിയ പുരാതന പുസ്തകങ്ങളുടെയും രേഖകളുടെയും പ്രകാശനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സത്യദീപം ശതാബ്ദി പതിപ്പ് ഹൈബി ഈഡൻ എം പി പ്രകാശനം ചെയ്തു. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 7നോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 17 രാജ്യങ്ങളിലായി 40,000 പേർ രക്തദാനം നടത്തുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. മമ്മൂട്ടി ആരാധകർക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 25,000 പേർ രക്തദാനത്തിൽ പങ്കെടുത്തിരുന്നു. രക്തദാന ക്യാമ്പുകൾക്ക് പുറമെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പദ്ധതികളും മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ആരാധക സംഘടനകൾ ആസൂത്രണം ചെയ്തു വരികയാണ്.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: ചന്ദ്രോത്സവം. ബാല്യത്തിന്റെ കുസൃതി കണ്ണുകളിലൂടെ എപ്പോഴോ നോക്കിയപ്പോൾ കളിക്കൂട്ടുകാരിയോട് തോന്നിയ ഒരിഷ്ടം. കാരണങ്ങളൊന്നുമില്ലാതെ, പ്രണയലേഖനങ്ങൾ എഴുതാതെ, വഴിയിൽ തടഞ്ഞു നിർത്താതെ, ബന്ധങ്ങളൊന്നും സങ്കല്പിക്കാതെ, മനസ്സിൽ

കൂട്ടിക്കിഴിച്ചു കിട്ടിയ ഇഷ്ടത്തിന്റെ നേരുത്തരം. ആരെയും കാണിക്കാത്ത അവളുടെ മനസ്സിലും കോറിയിട്ടിരിക്കുന്നത് തന്നോടുള്ള ഇഷ്ടത്തിന്റെ ലിപികളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ജീവിതത്തോട് തോന്നുന്ന വല്ലാത്തൊരിഷ്ടമുണ്ട്. രസമാണ്. എപ്പോഴൊക്കെയോ ഉള്ളിൽ മുട്ടിട്ട് പിന്നീടെപ്പോഴോ പൊട്ടിപ്പോയ കുട്ടിപ്രണയങ്ങളെ വെറുതെ ഓർത്തിരിക്കാൻ. പക്ഷെ ചിലരിൽ മാത്രം

0: ായിരിക്കാം. ചിറക്കിൽ ശ്രീഹരിക്ക് ഇന്ന് നഷ്ടങ്ങളുടെ ദിവസമാണ്. ജീവന തുല്യം അയാൾ സ്നേഹിച്ച അയാളുടെ കാമുകി ഇന്ദുവിന്റെ കല്യാണമാണിന്ന്. ഇന്നലെ വരെ ആ നാട് പറയുമായിരുന്നു ഇന്ദു ശ്രീഹരിയുടെ പെണ്ണാണെന്ന്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ടിനി ഒരിക്കലും ആ വാക്കുകൾ ശ്രീഹരിയുടെ കാതുകളിൽ പതിയില്ല. കൂടെ നടന്ന അവന്റെ ഉറ്റ സുഹൃത്ത് ബാലചന്ദ്രനാണ് ഇന്ദുവിന്റെ വരൻ. നടക്കുന്ന സംഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. കല്യാണ ദിവസം രാവിലെ മുറിയുടെ ഒരു മൂലയിൽ കണ്ണീരുതിർത്ത് മിണ്ടാതിരിക്കുന്ന ഇന്ദുവിന്റെ അടുക്കലേക്ക് അവളുടെ അമ്മ ദേവകി എത്തി. ദേവകിക്കായിരുന്നു ശ്രീഹരിയോട് ഏറ്റവും കൂടുതൽ എതിർപ്പ്.
1: രണ്ടു കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളുടെ തന്ത ഏതോ തമിഴച്ചിയോട് ചിറ്റം കൂടി നാട് വിട്ടത് കൊല്ലം കുറെ മുമ്പാ. ചോര നീരാക്കി അധ്വാനിച്ചിട്ടാ നിന്നെയും നിന്റെ ഉടപ്പറന്നോനെയും ഞാൻ ഈ നിലയ്ക്ക് വളർത്തിയെടുത്തത്. ഒരാൺതുണയില്ലാണ്ട് അതിന് കഴിഞ്ഞു മേലേപ്പുര ദേവയ്ക്കെന്ന് വെച്ചാ ഈ കല്യാണം നടത്താനും എനിക്കറിയാം. അതല്ല, എന്നെ തോൽപ്പിക്കാൻ എന്റെ മോളുടെ ഒരുക്കമെന്ന് വെച്ചാ ഒരു പാട്ട മണ്ണെണ്ണയും ഒരു തീപ്പെട്ടിക്കോലും മതി എനിക്ക്. ഇതിനകത്ത് കിടന്ന് ദഹിക്കും ഞാൻ. ആ ചാരത്തിൽ ചവിട്ടിയിട്ടേ നീ പോവും ചെറക്കല ശ്രീഹരിയുടെ വേളിയാവാൻ. ചെറക്കല മാളിക, നിന്റെ അച്ഛനെന്ന് പറയുന്ന അസുരനുണ്ടല്ലോ, എന്നെ കണ്ണീര് കുടിപ്പിച്ച മഹാഭാവി, അയാളുടെ തറവാടാത്. അവിടേക്ക് എന്റെ മോളെ കൊടുക്കേണ്ടി വന്ന ദേവകി പിന്നെയും തോറ്റു അവറ്റയുടെ മുമ്പിലെന്നാവും. തോൽപ്പിക്കാൻ നീയല്ല ആര് വിചാരിച്ചാലും കഴിയേയില്ല. ഇന്ദുലേഖ തയ്യാറായിക്കോളൂ, സമയം കളയാനില്ല.
0: ആരുടെയൊക്കെയോ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഇടയിൽ ആരും കാണാതെ പോയ രണ്ടു മനസ്സുകളായിരുന്നു ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും. നാട്ടിലെ ക്ഷേത്രത്തിൽ വാദ്യസ്വരങ്ങളുടെ മധ്യത്തിലൂടെ നടന്നുവരുന്ന ഇന്ദുവിനെയും ബാലചന്ദ്രനെയും ഒരു നോക്ക് കാണുവാൻ ശ്രീഹരി എത്തി.
2: നോക്കടാ വരുന്നത് കണ്ടോ, ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ.
3: കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പുന്നത്തെ ബാലേന്ദ്രൻ കൊത്തിക്കൊണ്ടുവന്ന് കണ്ടോടാ.

0: തവളക്കണ്ണി എന്നിരട്ട പേരാര് വിളിച്ചാലും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. ആ അവൾ ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ഓടിക്കിതച്ച് എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചവൾ. ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ. കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവൾ. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ നിഴലായി പോകുന്നത്.
1: അത്രയും മതിയായിരുന്നു ശ്രീഹരിക്ക്. ഒന്ന് കാണണം അവരുടെ പ്രണയത്തിന്റെ ഖബറിൽ ആത്മാർത്ഥതയുടെ രണ്ടിറ്റു കണ്ണീർ പൊഴിക്കണം. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഇന്ദുവിന് മനസ്സിൽ മംഗളങ്ങൾ നേരണം. പിന്നെ ഒറ്റയ്ക്ക് ആ വയൽവരമ്പിലൂടെ തന്നെ തിരിച്ചു നടക്കണം. എന്നാൽ ശ്രീഹരിയുടെ മനക്കണക്കുകളൊക്കെ തെറ്റിയ ദിവസം കൂടിയായിരുന്നു അന്ന്. നാട്ടിലെ നാടൻ ഗുണ്ടയായ പീതാംബരൻ ആരുടെയോ ആജ്ഞപ്രകാരം ബാലചന്ദ്രനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വയൽവരമ്പിന് നടുക്കിട്ട് അയാൾ ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശ്രീഹരിയും കൂട്ടരും ചേർന്ന് അയാളെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ മുൻപിൽ വെച്ച് അയാൾ പറഞ്ഞു ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രീഹരിയാണ് അയാളെ ചുമതലപ്പെടുത്തിയതെന്ന്. ഇന്ദുവിന്റെയും ആ നാട്ടുകാരുടെയും മുൻപിൽ ശ്രീഹരി കുറ്റവാളിയായി. നിരപരാധിത്വം തെളിയിക്കാനാകാതെ മറുത്തൊരക്ഷരം പോലും പറയാനാകാതെ തളർന്ന ശ്രീഹരി ഒടുവിൽ ജയിലിലുമായി. ചിറക്കലെ ആ തറവാട്ടു വീട്ടിൽ നിന്നും ശ്രീഹരി അന്ന് പടിയിറങ്ങിയതാണ്.

0: ഒരുപാട് ഇങ്ങോട്ട് മുൻപിലേക്ക് വരുമ്പോൾ ഇന്ന് ചിറക്കൽ തറവാടിന്റെ കാര്യസ്ഥനാണ് കുട്ടിരാമൻ. ആ വലിയ തറവാട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസം. ഏകാന്തതയുടെ വിരസത മാറ്റാനായിരിക്കണം അയാൾ ശ്രീഹരിയുടെ കഥ എഴുതാൻ തീരുമാനിച്ചത്. കഥയൊക്കെ കേൾക്കാനും അറിയാനും കുട്ടിരാമന്റെ കൂടെ ഒരു കൂട്ടം കൗമാരക്കാരുമുണ്ട്. മാളവിക, നവീൻ, കുട്ടൻ, ആകാശ് ഇവരാണ് ആ നാൽവർ സംഘം. അന്ന് ശ്രീഹരി ഒരു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇന്ദുവിനെ കണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ ശ്രമിച്ചെങ്കിലും കൺമുൻപിൽ കണ്ടതു തന്നെയാണ് ശരിയെന്ന് ഇന്ദു ഉറച്ചു വിശ്വസിച്ചു.
1: എനിക്ക് പറയാനുള്ളത് ഇന്ദു കേൾക്കണം.
2: കേൾക്കണം എന്ന് ശ്രീഹരിക്ക് പറയാനാവൂ? വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
1: സത്യം വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പാടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബൻ ആർക്കു വേണ്ടി നുണ പറഞ്ഞതാണ്?
2: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിന് വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
1: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും.
2: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തി എടുത്തിട്ട് നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാമെന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ. ഞാൻ
1: നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇഡിയറ്റായിരുന്നു. എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
0: പിന്നീട് ആ നാട്ടിലുള്ളവരാരും ശ്രീഹരിയെ കണ്ടിട്ടില്ല. അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. എവിടെയാണെന്നോ എന്താണെന്നോ. എങ്കിലും കുട്ടിരാമനും ആ വീടും അയാൾക്കായി കാത്തിരുന്നു. പീതാംബരന്റെ ആക്രമണത്തിൽ ശരീരം പൂർണമായും തളർന്ന് ഒരു ജീവച്ഛവമായി ബാലചന്ദ്രൻ കഴിയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അയാളെ ശുശ്രൂഷിച്ചും വരമായി കിട്ടിയ പാടാനുള്ള സിദ്ധിയെ വരുമാനമാക്കി മാറ്റിയും ഇന്ദുവും ജീവിച്ചു. കുട്ടിരാമന്റെ പക്കൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീഹരി തിരിച്ചു വന്ന് ഇന്ദുവിനെയും കൂടെ കൂട്ടണമെന്ന് എല്ലാവരെയും പോലെ ആ കുട്ടികളും ആഗ്രഹിച്ചു. ആ നാട്ടിലെ ഇന്നത്തെ മുതലാളിയാണ് രാമനുണ്ണി. വലിയ തറവാടും ആന വളർത്തലും ഫൈനാൻസും ഒക്കെയായി നാട്ടിലെ പ്രമാണി. എല്ലാം നേടിയെങ്കിലും ഒന്നു മാത്രം അയാൾ ഇന്നും നേടിയിട്ടില്ല. ശ്രീഹരിയും ബാലചന്ദ്രനുമൊക്കെ മോഹിച്ച പോലെ രാമനുണ്ണിയും ഇന്ദുവിനെ മോഹിച്ചിരുന്നു. ഇന്നും അയാളുടെ ഉള്ളിൽ ഇന്ദുവിനോടുള്ള താല്പര്യം മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും അയാൾ ഒരു വിവാഹം പോലും കഴിക്കാതെ ഇന്ദുവിനെ സ്വന്തമാക്കാനുള്ള പല ശ്രമങ്ങളും ആലോചിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരൻ രാമനുണ്ണിയുടെ കയ്യിൽ നിന്നും പണ്ടൊരിക്കൽ കുറച്ചു പണം പലിശയ്ക്കെടുത്തിരുന്നു. തവണകൾ മുടങ്ങി പലിശയും കൂട്ടുപലിശയും ഒക്കെയായി കഴിഞ്ഞപ്പോൾ രാമനുണ്ണി അയാളെ പിടിച്ചു. ഇന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ വരെ വിറ്റ് ഇപ്പോൾ ചന്ദ്രശേഖരന്റെ കയ്യിൽ പണമോ സ്വത്തോ ഒന്നുമില്ല. ബാലചന്ദ്രന്റെ പേരിലുള്ള പൂന്നോത്ത് വീടും 60 സെന്റ് സ്ഥലവും രാമനുണ്ണിയുടെ കൂടെയുള്ള വാസുവിന്റെ പേരിലേക്കാക്കാൻ ചെട്ടിയാർ കൽപ്പിച്ചു. നിർബന്ധത്തിന് വഴങ്ങി ഗതിയില്ലാതെ ചന്ദ്രശേഖരൻ അതും ചെയ്യും. കാണിച്ചു തരുന്നിടത്തൊക്കെ ഒപ്പിട്ടുകൊടുത്തും ആരെന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ കേട്ടുനിന്നും ഇന്ദുവിന് ഇപ്പോൾ നല്ല ശീലമാണ്. വരുന്നതെന്തും അനുഭവിക്കാൻ അവൾ ഇന്ന് തയ്യാറാണ്. ഇതുവരെ അനുഭവിച്ചതിൽ കൂടുതലാകില്ലല്ലോ ഇനിയൊന്നും. മറുവശത്ത് ചിറക്കൽ തറവാട്ടിൽ ശ്രീഹരിയുടെ കൂട്ടുകാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. വിളിച്ചു വരുത്തിയത് കുട്ടിരാമൻ തന്നെ. ശ്രീഹരി ചിറക്കലേക്ക് വിളിച്ചു അത്രേ.
3: ഹലോ ഹലോ. ഇതിങ്ങനെ കുറെ നേരായിട്ട് കളിക്കുക. ഇടയിലെങ്ങോ ഫീബിൾ ആയിട്ട് പുള്ളിയുടെ ശബ്ദം ഒന്ന് കേട്ടു.
4: വിളിച്ച ശ്രീഹരിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ?
3: പിന്നല്ലാതെ. ഞാൻ വരുന്നുണ്ടെന്നാണോ നാട്ടിലെത്തിയെന്നാണോ അതങ്ങട് വ്യക്തമായിട്ട് മനസ്സിലായില്ല.
5: ISD ആയിരുന്നോ അതോ STD ആയിരുന്നോ?
3: അതൊക്കെ പറഞ്ഞാലല്ലേ അറിയൂ.
6: KR STD ആയിരുന്നോ ISD ആയിരുന്നോ?
4: എന്നെ ഇടയ്ക്ക് ടാക്കീസിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് പാരീസിൽ നിന്ന് തന്നെയാ വിളിച്ചത്. അന്ന് ഡൽഹിക്ക് വരുന്നു.

0: രാത്രി ഇനി വല്ല കോളും വന്നാൽ നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കേട്ടോ.
1: ശരി, ഞാൻ രാവിലെ ശ്രീധരന്റെ വീട്ടിലേക്ക് വരാം. എന്നാ പിന്നെ നീ പോയി കിടന്ന് നോവൽ എഴുതിക്കോ. കിടന്നല്ല, ഇരുന്നെഴുതി കൊള്ളാം.
2: എടോ കെ ആർ, ഇന്ന് വെള്ളിയാഴ്ച, വല്ല ഒച്ചയോ വിളിയോ കേട്ടാൽ അടച്ചു പൂട്ടിയിരുന്നോ, പുറത്തിറങ്ങാൻ നിൽക്കണ്ട.
1: എന്റെ പാലിശ്ശേരി, ഞങ്ങൾ ഈ സാഹിത്യകാരന്മാർ രാത്രിയുടെ കാമുകന്മാരാ. വെള്ളിയാഴ്ചയും പാലപ്പൂവും യക്ഷിഗന്ധർവന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്ട്സാ. ഗുഡ് നൈറ്റ്.
2: ചിലർ കൊണ്ടേ പഠിക്കൂ.
3: നേരം കൂടുതൽ ഇരുട്ടിയതോടെ എല്ലാവരും മടങ്ങി. കുട്ടിരാമൻ പതിവ് നോവലെഴുത്തിലേക്കും തിരിഞ്ഞു. ആ രാത്രിയുടെ മധ്യത്തിൽ എപ്പോഴോ പടക്കം പൊട്ടിച്ചുകൊണ്ട് ശ്രീഹരി വർഷങ്ങൾക്ക് ശേഷം കുട്ടിരാമന്റെ മുൻപിലെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീഹരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിറക്കൽ തറവാട്ടിലേക്ക് ഓടിയെത്തി.
4: സത്യം, 6 വർഷത്തെ വിടവ്, അതിലൊരു വർഷം വിയൂർ ജയിലിലെ സുഖചികിത്സ, ബാക്കി 5 വർഷം ദേശത്തും വിദേശത്തും വേഷം കെട്ടിയും കെട്ടാതെയും ആടിയ കുമ്മാട്ടിക്കളിയുടെ രാപ്പകലുകളിൽ ഞാൻ മറന്നിട്ടില്ല ആരെയും.
3: 6 വർഷങ്ങൾ പലയിടത്തും കഴിഞ്ഞുകൂടിയ ശ്രീഹരിയുടെ മനസ്സിൽ എന്നും വന്നു പോയിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ വീണ്ടും ഒന്ന് കാണാനും അവരോടൊത്തു കഴിഞ്ഞ പ്രിയപ്പെട്ട നിമിഷങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കാനും ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാനും ശ്രീഹരിക്ക് ഈ വരവിൽ സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. ആദ്യം പോയത് ശുദ്ധ സംഗീതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ഗുരുവിന്റെ അടുത്തേക്കു തന്നെ.
5: രാമ രാമ രാമ രാമ രാമ. അപ്പോ നീ തിരിച്ചെത്തി, നന്നായി. രാമസന്നിധി മതിയെന്ന് തോന്നിയിട്ടുള്ള വരവാണോ അതോ?
4: മനസ്സ് സ്വസ്ഥമാകുന്നു ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ അതേ അറിയുള്ളൂ,
5: സ്വസ്ഥമെന്ന അവസ്ഥ മറ്റൊന്നുമല്ല, സത്യം തന്നെയാണ്. സത്യമുള്ളിടത്ത് ഭയമില്ല, കോപതാപങ്ങളില്ല. സംഗീതം കൈവിട്ടോ നീ?
4: ശുദ്ധ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ശേഷി കൈമോശം വന്നിട്ടില്ല.
5: നല്ലത്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, അത് പ്രകാരമാണ് ജീവികളുടെ ആഹാരം പോലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സസ്യബുക്കായും മാംസബുക്കായും പ്രകൃതി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് മാറിയാൽ സ്വഭാവം സത്ത ഒക്കെ നഷ്ടമാകും. നീ ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ശിഷ്യൻ എന്ന പൂർണാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നീ ആയിരുന്നു. ശരി, തിരിയ ദൊരയുടെ നാട്ടിലേക്ക് പോകും മുമ്പ് ഇനിയും ഈ വഴി വരൂ. നിന്നെ കാണുന്നത് സന്തോഷമാണ്.
3: ശ്രീഹരി എത്തിയ കാര്യം കുറച്ചു വൈകിയാണെങ്കിലും ഇന്ദുവും അറിഞ്ഞു. കുട്ടിരാമന്റെ കഥകൾ കേട്ടിരുന്ന മാളുവും നവീനും കുട്ടനും ആകാശും കൂടി കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ വരവറിഞ്ഞപ്പോൾ തന്നെ കാണാനായി എത്തി. ബാക്കി കഥ അവർക്ക് ശ്രീഹരിയിൽ നിന്ന് തന്നെ നേരിട്ടറിയണമത്രേ.
4: എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു.
6: അറിയാം, അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും.
7: മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്.
4: എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം.
8: ഉവ്വ്, പക്ഷേ ആ ലവ് അതെങ്ങനെ തുടങ്ങി?
4: കൗമാരം, മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സായിപ്പ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ്. ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം, അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ ദൈ നവീനാണെന്ന് കരുതു. ഏ, മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ, പണ്ട് ഹിന്ദി സിനിമയിലെ വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പുളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ അറിവ് ഒളിച്ചു വെച്ചു.

0: അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട കളിത്തോഴി.
1: അങ്കിളിന് എന്നെ മാറി ആയിരുന്നു ടീച്ചറിനെ.
2: ഇവൻ പക്ഷേ ഭയങ്കര ചതിയാ ചെയ്തേ.
3: ഞാനോ?
1: നീയല്ല, ബാലേന്ദ്രൻ.
3: ആ തിനയൽക്ക് കിട്ടിയില്ലേ.
4: ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്കിൾ. ടീച്ചർക്ക് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്കിളിനെ മാരിയ, അത് പറ്റില്ലേ?
0: രണ്ടു വാക്കിൽ നമ്മൾ മനുഷ്യർ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. വിധി. മനുഷ്യന്റെ തന്നെ തീരുമാനത്തിന്, നിശ്ചയത്തിന് അവനിട്ട പേര്. ഇന്ദു അവള് ഹെൽപ്ലെസ് ആയിരുന്നു. അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അവൾക്ക്. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. എത്തിച്ചേരുന്നിടം ലക്ഷ്യം. നിങ്ങൾ കുട്ടികൾ, അതെന്തിനെ കുറിച്ചാവട്ടെ, തീരുമാനങ്ങൾ പല ആവർത്തി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നടത്താൻ ധൈര്യവും കരുത്തും പ്രകടിപ്പിക്കുക. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സീ യു ഗൈസ്.
5: ശ്രീഹരി വന്ന വിവരമറിഞ്ഞ് അയാളെ കാണാൻ ബാലചന്ദ്രനും ഒരാഗ്രഹമുണ്ടായി. അയാൾ വിളിച്ചാൽ ശ്രീഹരി വരുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. തന്നെ ദ്രോഹിച്ചത് ശ്രീഹരിയാണെന്ന് ബാലചന്ദ്രൻ ഇന്ന് വിശ്വസിക്കുന്നില്ല. ബാലചന്ദ്രന്റെ വീടും പറമ്പും ചന്ദ്രശേഖരൻ പണയം വെച്ചതിനാൽ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന ഒരു താക്കീത് നൽകാനായി രാമനുണ്ണി പൂന്നോത്ത് വീട്ടിൽ എത്തിയിരുന്നു. ആ വിവരമറിഞ്ഞപ്പോഴും എല്ലാവരും ഒരേ നിർവികാരത മാത്രമായിരുന്നു. ചിറക്കൽ വീട്ടിലാണെങ്കിലോ എന്നും ഒരു ഉത്സവമയമായിരുന്നു. നാടൻ കള്ളും കുളത്തിലെ വിസ്തരിച്ച ചർച്ചകളുമൊക്കെയായി ശ്രീഹരിയും കൂട്ടരും കാലങ്ങൾക്കു ശേഷം മതിമറന്നാഘോഷിച്ചു.
0: ജോസേട്ടൻ പറഞ്ഞ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്റെ മനസ്സിലുണ്ട്.
6: ഇന്ദുലേഖ സങ്കടമാണ് അതിന്റെ കാര്യം.
0: അറിയാം, ഒന്നും പറയേണ്ട സീരേട്ട, എല്ലാം അറിയാം. പക്ഷെ എനിക്ക് തുടങ്ങേണ്ടത് തിരുമിറ്റക്കൂട് നിന്നാണ്.
7: അവിടെ എനക്ക് എന്താ വേണ്ടിച്ച പറഞ്ഞു, നമ്മക്കാളുണ്ട്.
0: എനിക്കും അവിടെ ഒരാളുണ്ട്. കെ പി ഭവാനിയമ്മ, പാലാട്ട് വീട്, തിരുമിറ്റക്കോട്, പാലക്കാട് ജില്ല. ആരാന്ന് ചോദിച്ചാൽ അമ്മ, ഒരമ്മ. മംഗല്യയോഗം വേണ്ടാന്ന് ശഠിച്ച് വർഷങ്ങളുടെ ഏകാന്ത ജീവിതം തുടരുന്ന ഒരമ്മക്കിളി. ഡൽഹിയിലെ വീട്ടിൽ ഇത്തവണ എത്തിയപ്പോ ഒരു കൗതുകത്തിന് പരിധി നോക്കിയതായിരുന്നു. അച്ഛന്റെ പഴയ പെട്ടികളും ഷെൽഫുകളും കിട്ടി. നീല കടുകുമണികൾ പോലുള്ള അക്ഷരങ്ങളാൽ ശ്രീരാമജയം എന്ന തലവാചകത്തോട് എഴുതിയ പ്രണയലേഖനങ്ങൾ, അല്ല ഗദ്യ കവിതകൾ. അച്ഛന്റെ കൂട്ടുകാരി, കാമുകി, പ്രണയിനി എന്തും വിളിക്കാം. അല്ലെങ്കിൽ മരണം വരെ ലോകത്തിന് മുന്നിൽ പുലാപ്പെട്ട ഗംഗാധര മേനോനയെ സ്മരിച്ചു വെച്ച വേദന. എന്റെ അമ്മയെ വിവാഹം കഴിക്കേണ്ടുന്ന അവസ്ഥയിൽ അച്ഛൻ എത്തിയെന്നറിഞ്ഞപ്പോൾ അയച്ച കണ്ണീരിന്റെ ഉപ്പുവിടാത്ത ആ ഒരു കത്തിൽ തെളിയുന്നുണ്ട് ആ മനസ്സിന്റെ നിറവും സുഗന്ധവും. എനിക്കവരെ കാണണം, എനിക്ക് ആ മുഖം നോക്കിയിരിക്കണം. അറിയാതെങ്കിലും ആ വിരൽ തുമ്പിലൊന്ന് തൊടണം.
5: അവിടെ നിന്നും ശ്രീഹരി സ്വന്തം ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങി. പാലക്കാട് ഓടുപാകിയ ആ വീട്ടിൽ ഭവാനിയമ്മ തനിച്ചായിരുന്നു. ശ്രീഹരിയാണെന്നറിഞ്ഞപ്പോൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടുകൂടി അവർ അയാളെ വരവേറ്റു. ഒരു കണ്ണടയും രുദ്രാക്ഷമാലയും വാച്ചു. അച്ഛന്റേതെന്ന് പറഞ്ഞ് ഭവാനിയമ്മയ്ക്ക് കൊടുക്കാൻ ശ്രീഹരിയുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയ്ക്ക് മുൻപിൽ തൊഴുതുകൊണ്ട് അയാൾ അപേക്ഷിച്ചു. തന്റെ അമ്മയായി കുറച്ചു ദിവസം തന്റെ കൂടെ തറവാട്ടു വീട്ടിൽ ചിലവഴിക്കുമോ എന്ന്. മനസ്സുകൊണ്ടെന്നോ സ്വന്തം കുട്ടിയായി ശ്രീഹരിയെ വാഴ്ത്തിയ ആ അമ്മ ഇപ്പോഴും അതിന് തയ്യാർ തന്നെ. ശ്രീഹരി കത്തെഴുതി വിളിച്ചാൽ മാത്രം മതി. പിറ്റേന്ന് ശ്രീഹരിയെ കാണാൻ രാമനുണ്ണി എത്തി. ഒന്നും രണ്ടും പറഞ്ഞ് കൊണ്ടും കൊടുത്തും പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്നിറങ്ങി. അയാൾക്കറിയേണ്ടിയിരുന്നത് ഇത്രമാത്രം: ശ്രീഹരി എപ്പോൾ തിരിച്ചുപോകും? പിന്നെ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു ഉണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിന് കുറ്റവാളിയുടെ പര്യവേഷം നൽകിയ പീതാംബരനെ കാണാനും ശ്രീഹരി സമയം മാറ്റിവെച്ചിരുന്നു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ പീതാംബരൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു.
0: മറന്നിട്ടില്ലല്ലോ ബാലേന്ദ്ര നീ ഇവനെ. താനും തന്റെ ഭാര്യയും എന്തിനീ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനൽ ആക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും.

0: എണ്ണി മേടിച്ച പണത്തിന്റെ കൂറ് നീ കാറ്റിന്റെ അടുത്ത് കാറ്റി കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം.
1: തന്നല്ലേ രാമനുണ്ണി, രാമനുണ്ണിയാ പറഞ്ഞ ഇയാളെ കൊല്ലാൻ. എന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാം.
0: ഇഷ്ടമായിരുന്നു ഇവളെ, അത് നന്നായി അറിയാവുന്ന ഒരാൾ നീ ആയിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതോ അറിയില്ല. നീ ഞാൻ ഇവളെ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ വെറുപ്പല്ല, ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയെ ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറി നിന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവന്, പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവം എല്ലാവരും കൂടെ എന്റെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല.
2: രാമനുണ്ണിയെ കാണാൻ ഒരിക്കൽ കൂടി ശ്രീഹരി ചെന്നിരുന്നു. സത്യങ്ങളെല്ലാം അറിയേണ്ടവർ അറിഞ്ഞിരിക്കുന്നു. ഇനിയും വഴിമുടക്കാൻ മുൻപിൽ രാമനുണ്ണിയെ കാണരുതെന്ന മുന്നറിയിപ്പ് കൊടുത്ത് ശ്രീഹരി മടങ്ങി. ശ്രീഹരിയുടെ വരവിൽ ആദ്യം മുതൽക്കേ രാമനുണ്ണി അസ്വസ്ഥനായിരുന്നു. സത്യങ്ങളെല്ലാം ബാലചന്ദ്രനും ഇന്ദുവും അറിഞ്ഞതിനാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അയാൾ ഭയന്നു. ചെട്ടിയാരെ മുൻപിൽ നിർത്തി ഇന്ദുവിനെയും ബാലചന്ദ്രനെയും വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ബുദ്ധി രാമനുണ്ണിക്ക് കരുണൻ ഉപദേശിച്ചു. പോകാൻ മറ്റൊരിടമില്ലാത്ത അവർക്കരികിലേക്ക് രക്ഷകനെ പോലെ രാമനുണ്ണി എത്തണം. പിന്നീട് ഇങ്ങോട്ട് രാമനുണ്ണിയുടെ ഏതെങ്കിലും വീട്ടിലായിരിക്കണം അവരുടെ താമസവും. ദിനം പ്രതി ഇന്ദുവിനോടുള്ള ഇഷ്ടം കൂടി മാത്രം വരുന്ന രാമനുണ്ണി അവളെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പ്. പിറ്റേന്ന് രാവിലെ അമ്പലത്തിന് മുൻപിൽ ആൽമരച്ചോട്ടിൽ ശ്രീഹരി കാത്തിരുന്നു. എന്നും അമ്പലത്തിൽ വന്നു തൊഴുന്ന പതിവ് ഇപ്പോഴും ഇന്ദുവിനുണ്ട്.
3: തൊഴണില്ലേ?
0: ഇല്ല, തൊഴാൻ പറഞ്ഞ ആളെ കാത്തിരുന്നത്.
3: ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ?
0: എത്ര നാളെന്നറിയില്ല, എങ്കിലും കാണും. ഞാനൊരു കാര്യം പറയാനായിട്ട്, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേട്ടനെ പോലുള്ളവർ പറഞ്ഞറിയാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ കഴിയും. പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത്. ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള
3: ഗതികേടുണ്ട്. പക്ഷെ ഞാൻ നിഷേധിക്കല്ല, ഒന്നും വേണ്ട. ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും. അതിലൊക്കെ വലിയൊരു സഹായം ചെയ്തത് കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു, ഒരു ഭാരം. സത്യം അറിഞ്ഞപ്പോ അത് മാറി. അതിന് നന്ദി പറഞ്ഞിട്ട് വരാം ഞാൻ.
0: ഒന്ന് നിർബന്ധിച്ച് അടിശേൽപ്പിക്കില്ല, വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കാം. ഒഴിവാക്കാരോടെങ്കിലും പറഞ്ഞയച്ചാ മതിയോ?
3: ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവും എന്ന് കരുതി. എന്തേ?
0: ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ.
2: അമ്പലത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ ഇന്ദു കണ്ടത് ബാലചന്ദ്രന്റെ ജീവനറ്റ ശരീരമായിരുന്നു. ആ കൊലപാതകത്തിനു പിന്നിൽ രാമനുണ്ണിയാണെന്ന് അറിയാത്തവർ ആരുമുണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ പണവും സ്വാധീനവും കൊണ്ട് മറ്റൊരാളെ പ്രതിയാക്കി രാമനുണ്ണി രക്ഷപ്പെട്ടു. നാട്ടിലെ പോലീസും അതിന് കൂട്ടുനിന്നു. കരുണനെ വിടാതെ പിന്തുടർന്ന് ഒടുവിൽ കരുണനിൽ നിന്ന് തന്നെ ശ്രീഹരി സത്യമറിഞ്ഞു.
4: എന്താ ബാല ചെയ്യാന്? ഈ ചെട്ടിയാർ ഇരിക്കപ്പുറത്ത് തരണില്ല, ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ.
5: ഒരു പാർട്ടി കാഷും കൊണ്ട് എന്റെ പിറകെ നടക്കുക, ഈ കച്ചവടം നടന്നാലേ എനിക്കും രക്ഷയുള്ളൂ.
4: എങ്ങട്ട് പോവും ഇവിടുന്ന് ഇറങ്ങിയിട്ടെന്നുള്ള കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഞാൻ ആ എഴുത്തച്ഛനോട് വാങ്ങിയ വീട് ഒഴിഞ്ഞു കിടക്കുക, നീയും എന്തോ അങ്ങോട്ട് മാറിക്കൂ. പാവം, പരസഹായമില്ലാണ്ട് നടക്കാൻ വയ്യാത്ത ഗതിയിലായി പോയില്ലടോ ചെട്ടിയാരെ.
5: ഈ ഗതിയിലാ

0: ഇവനെ ഞാൻ കണ്ടു, അതിന് കൂലി കൊടുത്ത് വിട്ടാരാന്നും അവൻ പറഞ്ഞു.
1: ഏതാ ശ്രീഹരി ആ പീതാമ്പനെ തല്ലി കോലം കെടുത്തിട്ട് അങ്ങനൊരു നുണ പറയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നീയും ഇന്ദു അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീഹരിയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ. സത്യം അവന്റെ നാക്കിൽ നിന്ന് വരുന്ന കാണാലോ.
0: അതറിയാൻ വൈകിപ്പോയി ഞാൻ. നീ ഒരു തന്തയില്ലാത്തവനാണ്. എന്തീ ശ്രീഹരിയുടെ ജീവിതം.
2: ആ മൽപിടുത്തത്തിനിടയിലാണ് ബാലചന്ദ്രൻ മരണപ്പെട്ടത്. രാമനുണ്ണിക്ക് സ്വാധീനമുണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ സ്ഥലം മാറ്റിച്ചും രാമനുണ്ണിക്ക് പകരം ജയിലിലായ വാസുവിനെ കണ്ട് മൊഴി മാറ്റിച്ചുമൊക്കെ രാമനുണ്ണിക്കായുള്ള കുരുക്ക് ശ്രീഹരി മുറുക്കിക്കൊണ്ടേയിരുന്നു. ഇന്ദുവിനിന്ന് ആകെ കൂടെ കൂട്ട് വയസ്സായ മുത്തച്ഛനായിരുന്നു. മുത്തച്ഛന്റെ അസുഖം കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ശ്രീഹരിയും കാണാൻ ചെന്നിരുന്നു. അന്ന് മുത്തച്ഛൻ ശ്രീഹരിക്ക് ഒരു കത്ത് കൊടുത്തു. ശ്രീഹരിക്കായി ബാലചന്ദ്രൻ എഴുതിയ കത്ത്.
3: പ്രിയപ്പെട്ട ശ്രീഹരിക്ക്, പഴയ ബാലനായി തനിക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നറിയാം. അടുത്ത ചങ്ങാതിയോടും ഒരു പാവം പെൺകുട്ടിയോടും കാണിച്ച നെറുകേടിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് വർഷങ്ങളായിട്ട് ഞാൻ. മരണത്തിനൊഴികെ മറ്റൊന്നിനും ഈ തടവിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല. പക്ഷെ ഇന്ദുവിനെ രക്ഷിക്കാനാവും താൻ മനസ്സുവെച്ചാൽ. മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഇന്നും വിശുദ്ധയായവളെ തനിക്ക് സ്വീകരിച്ചുകൂടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ തനിക്ക് തിരികെ തരും.
2: ഒടുവിൽ അങ്ങനെ എന്നോ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം പോലെ കാലം തന്നെ ചിറക്കൽ തറവാടിന്റെ മുറ്റത്തേക്ക് ഇന്ദുവിനെ കൊണ്ടെത്തിച്ചു.
4: തന്റെ മുഖം എന്താടോ തെളിയാത്തത്?
1: എന്താ ഇപ്പൊ പ്രത്യേകിച്ച് തെളിയാൻ മാത്രം ഉണ്ടായത്?
4: നീ സ്നേഹിച്ച നിന്റെ പെണ്ണ്, സാഹചര്യം എന്തോ ആട്ടെ, അവളാ നിന്റെ വീടിന്റെ പടികേറി വന്നിരിക്കുന്നത്.
3: ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലല്ലോ സുധീരേട്ട, എല്ലാം ഒരുപാട് മാറിപ്പോയില്ലേ? കാലം പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും തെറ്റിച്ചാണ് ഈ സമ്മാനം വെച്ച് നീട്ടുന്നത്. ഇരുട്ടിലായിരുന്നു വിളക്ക് കിട്ടേണ്ടിയിരുന്നത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ്, സ്വർണ നാണ്യങ്ങളല്ല.
5: ഒരു ചാന്ദ്രമാസം
3: ആ കാലമേ എനിക്കിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ, ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശ്രീഹരി തിരിച്ചു പോകണം. സ്നേഹത്തിന്റെ ഈ ഇലക്കോട് വിട്ട് കലഭത്തിന്റെ ചെമ്പകമൊട്ടിന്റെ നിലവിളക്കിലെരിയുന്ന തിരിയുടെ മഴയുടെ മകരക്കാറ്റിന്റെ പുതുമണ്ണിന്റെ പാലപ്പൂവിന്റെ പാലിശ്ശേരി തെറുക്കുന്ന ബീഡിയുടെ അങ്ങനെ എന്റെ എല്ലാ പ്രിയപ്പെട്ട മണങ്ങളെയും പിന്നിൽ വിട്ടിട്ട് എനിക്ക് പോകണം.
2: എല്ലാവരും എന്നോ ആഗ്രഹിച്ചിരുന്ന നിമിഷം വന്നു ചേർന്നെങ്കിലും എല്ലാവരിലും ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ സുഖമുള്ള പരിഭ്രമം. വർഷങ്ങൾക്കിപ്പുറം ഇന്ദുവും ശ്രീഹരിയും നേരിൽ കാണുകയല്ലേ. പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങാൻ ഇരുവർക്കും കഴിയുമോ?
3: ഞാൻ ഡോക്ടർ രവിയെ വിളിച്ചിരുന്നു. മുത്തശ്ശ സുഖായിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ വേണമെങ്കിൽ ഇയാൾക്ക് പോയി കാണാം. നാളെ തൊട്ട് തനിച്ചാവില്ല. ഒരു സ്ത്രീയെ പാലിശ്ശേരി ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ നിൽക്കാൻ പറ്റിയ ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് ഇയാള് ഒരു ദിവസം ഇവിടെ വന്നു. മുത്തശ്ശി തന്നെ പിടിച്ചിരുത്തി പാട്ട് പാടിച്ചതും വരവീണ മൃദുപാണി. നേരം വൈകിയത് നമ്മൾ മൂന്നുപേരും അറിഞ്ഞില്ല. തന്റെ അമ്മ പടിപ്പുരയിൽ വന്നതെന്ന് വൈകിയതിനെ തന്നെ വിളിച്ചതും അവിടെ വെച്ച് തന്നെ പുളിവാറലിന് തല്ലിയതും താൻ കരഞ്ഞുകൊണ്ടോടിയതും. ഞാനും മുത്തശ്ശിയുടെ മടി കിടന്ന് കരഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായവന്റെ കുറ്റബോധം.
6: ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ?
3: പിന്നെ
6: എനിക്കൊരു പേരുണ്ടായിരുന്നു, അതുമാത്രം പക്ഷേ മറന്നു എന്ന് തോന്നുന്നു.
3: ഐ എം സോറി. ഇന്ദുവിനെന്നും ഇഷ്ടമായിരുന്നില്ല ഈ എടോത്താൻ വിളികൾ. പിന്നെ തവളക്കണ്ണി എന്നുള്ള ചെല്ലപ്പേരും.
6: ചെല്ലപ്പേരെന്നല്ല പറയാ, ഇരട്ടപ്പേരെന്ന.
3: ഇപ്പോഴും ദേഷ്യം വരുമല്ലേ ആ പേര് കേൾക്കുമ്പോ.
6: ആര് വിളിക്കണോ അങ്ങനെയൊക്കെ?

0: വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോ ചിരിയാ വരുന്നത്. അന്ന് അതിനെ ചൊല്ലിണ്ടാക്കിയ വഴക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ.
1: അതെ, ഏത് വിട്ടയാണാവോ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളുടെ ഉടമയെ അങ്ങനെ വിശേഷിപ്പിച്ചത്?
0: കളിയാക്കണ്ട, ഉള്ള ഭംഗിയൊക്കെ വെച്ച് കഴിഞ്ഞു പൊയ്ക്കോട്ടെ.
1: എന്താ പേടിച്ചോ?
0: മഴ വരണോന്ന് തോന്നുന്നു.
1: വരുന്നല്ല, വന്നു വന്നു വന്നു വന്നു.
0: അങ്ങടെ ഇറങ്ങണ്ട, ഇടിയും മിന്നലുണ്ട്.
1: മഴ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പുതുമഴയുടെ മണം മണ്ണിന്റെ ഇന്ദുവിന് കിട്ടുന്നുണ്ടോ?
0: അസുഖം പിടിപ്പിക്കണ്ട, ഇങ്ങനെ കയറി നിൽക്കൂ. എന്തത് കുട്ടികളെ പോലെ പറയണ കേക്കു. ശ്രീ
1: ശ്രീ, വർഷങ്ങൾക്കപ്പുറത്ത് നിന്നാരോ വിളിച്ചതുപോലെ. മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴിനീള മഴ നനഞ്ഞ പഴയ രണ്ടു കുട്ടികളെ ഓർമ്മയുണ്ടോ?
0: ചെറുപ്പത്തില് അങ്ങനെ പല ഭ്രാന്തുകളും കാട്ടിയിട്ടുണ്ടാവും.
1: ആ ഭ്രാന്തുകൾ വീണ്ടും കാട്ടാനായിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ.
0: അകത്തെ താമരക്കുളത്തിൽ മഴ വീഴുന്നത് കാണാനായിരുന്നില്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം?
1: അപ്പൊ മറന്നിട്ടില്ല ചിലതെല്ലാം, അതോ മറന്നു സ്വയം കരുതിയതിൽ ചിലത് അറിയാതെ പുറത്തു വന്നതാണ്. താമരക്കുളത്തിൽ മഴ പെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇന്ദുവിന്റെ കൂടെ ഒരു രാത്രി മഴ. തിരികെ കിട്ടുമെന്ന് വിശ്വാസമില്ലാത്ത പലതിൻ്റെയും കൂടെ ചേർത്തിരുന്നതായിരുന്നു ഇതും. തീരെ തടിച്ചാവുന്ന ചില അവസരങ്ങളുണ്ടാവും യൂറോപ്പിലെ ഈ മഞ്ഞുകാലത്തൊക്കെ. ഒരു ഡിപ്രഷനിൽ മനസ്സ് പടയുന്ന സന്ധ്യകളിൽ എന്തിനെന്നറിയാത്ത സങ്കടം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഈ നാടിനെ ഓർത്ത്.
0: തിരിച്ചു വരാൻ തോന്നാഞ്ഞിട്ടോ? അതോ പിടിച്ചു നിർത്താൻ അവിടെ എന്തെങ്കിലും? ഒരു നാട്ടുമ്പുറത്തുകാരി പെണ്ണിന്റെ ചോദ്യം കേട്ടോ.
1: പിടിച്ചു നിർത്തിയത് സംഗീതം തന്നെയായിരുന്നു. നാടകശാലകളിൽ, കഫേകളിൽ, കള്ളുഷാപ്പുകളിൽ, എന്തിന് തെരുവ് മൂലകളിൽ നിലത്ത് വിരിച്ചിട്ട പേപ്പറിന് മുകളിൽ വീഴുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി. സംഗീതം ലഹരിയും ആഹാരത്തിനുള്ള വകയുമായിരുന്നു. വെസ്റ്റേൺ വയലിനും മെറ്റൽ ഫ്ലൂട്ടും ചെല്ലുന്നിടത്തെല്ലാം മുൻനിരയിൽ സ്ഥാനവും ഷ്രാക്കലിന് യൂറോപ്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും തന്നെ. ഷ്രാക്കൽ എന്നത് സായിപ്പ് ചിറക്കൽ ശ്രീഹരി എന്ന മനോഹരമായ പേര് ചുരുക്കി വഷളാക്കിയതാണ്.
0: എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ മറ്റൊരാളിന് കല്യാണം കഴിച്ചതിനും പിന്നെ സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതിനും?
1: തമ്മിൽ വേർപിരിഞ്ഞിട്ടും പുതിയ ബന്ധങ്ങളിൽ ഇൻവോൾവ് ആയ ശേഷവും പഴയ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വെറുക്കാതിരിക്കാൻ, ചങ്ങാത്ത നിലനിർത്താൻ, കാണുമ്പോൾ ചിരിക്കാനും സുഖാന്വേഷണങ്ങൾ നടത്താനും യൂറോപ്പും അവിടുത്തെ ജനങ്ങളുമാണ് എന്നെ പഠിപ്പിച്ചത്. അവർക്കതിന് കഴിയും സത്യസന്ധമായി. ദൈപ്പം നമ്മൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തിനെ അന്നെടുത്ത തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, പരസ്പരം പഴിചാരുന്നത്? ഒരു തവണ മാത്രം കിട്ടുന്നത് എത്ര നാളെന്നറിയാത്ത ജീവിതം. കാത്തിരിപ്പുണ്ട് മരണം. രോഗാണുക്കളായി, മോട്ടോർ വാഹനങ്ങളായി, കടൽത്തിരകളായി. അതിനിടയിൽ എന്തിനാണ് കലഹം, പിണക്കം, വെറുപ്പ്?
0: വലിയ ആളായിപ്പോയി, വലിയ കാര്യങ്ങൾ പറയുന്ന ആളായി.
1: ഇല്ല, വലിയ ലോകത്തെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഞാനെന്ന തീരെ ചെറിയ മനുഷ്യനെ. ഏത് രാഗത്തിലാണ് മഴ പെയ്യുന്നത് പറയൂ.
0: ശ്രീരാഗം.
1: ഓക്കെ, കണ്ണടച്ച് ശ്രദ്ധിച്ചു നോക്കട്ടെ.
2: മഴയ്ക്കും മണ്ണിനും മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹത്തിനും ഒരേ സ്വഭാവമാണ്. പെയ്തിറങ്ങാൻ മഴയ്ക്ക് എന്നും മണ്ണുണ്ടാകും. കാലം എത്ര കഴിഞ്ഞാലും നീന്തി തളർന്നവർക്ക് ആശ്വാസമേകാൻ സ്നേഹം ചെറുദ്വീപുകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും. ഇന്ദു ശ്രീഹരിയോടൊത്തായതിൽ പിന്നെ നാട്ടിൽ പതിവ് രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെയുണ്ട്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരനും ചിറക്കിലിൽ വന്ന് കുറെ വഴക്കുണ്ടാക്കിയിട്ട് തിരികെ പോയി. എല്ലാത്തിനുമുള്ള പ്രതിവിധിയായി ശ്രീഹരി

0: ഭാർഗവി അമ്മയെ കത്തെഴുതി വിളിപ്പിച്ചു. ഇനി കുറച്ചു കാലത്തേക്ക് എല്ലാവരുടെയും അമ്മയായി ശ്രീഹരിയുടെ അച്ഛന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും അവരോടൊത്തുണ്ടാകും.
1: ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ വീട് കാണണേ.
2: ഈ വീട് എന്നോട് പറഞ്ഞു, കാത്തിരുന്നു ഒരുപാട് വർഷം കെ പി ഭവാനി അമ്മേ, പക്ഷെ എന്തയ്യാ, കൈപിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ഗംഗാധരൻ മേനോന് കഴിവില്ലാതായി പോയില്ലേ?
1: എന്താ കുട്ടി പറയണേ, കളി പറയേണ്ട ആളല്ല അദ്ദേഹം. എനിക്കെന്തോ കാലു വരയ്ക്കണം. ഇറങ്ങി പുറപ്പെട്ടപ്പോ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ഈ പടി കയറിയപ്പോ പോയി.
2: അമ്മ ഇപ്പൊ അമ്മയുടെ മോന്റെ കൂടെയാണ്, ഒന്നിനെ കുറിച്ചും പേടി വേണ്ട, വരൂ.

0: നീ ഇവിടെ തനിച്ചാണ്. ഒരു കൂട്ടിന് അമ്മ കൂടി വന്ന് നിക്കണോന്ന് മോൻ പറഞ്ഞപ്പം കൂടി പോരിയേ. എത്ര നാളത്തേക്കാന്ന് അറിയില്ല കേട്ടോ. അവിടെ കൊറേ മിണ്ടാപ്രാണികൾ ഉണ്ടേ, തൊഴുത്തിലും കൂട്ടിലും ഒക്കെ ആയിട്ട്.
1: അവരെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ.
0: നല്ല കഥയായി. എന്തൊക്കെ മറിമായങ്ങളാ ഭഗവാൻ ഈ തള്ളച്ചൂട് കാട്ടണതാവോ. ഒരു മോനെ തന്നു, ദാ ഇപ്പൊ നിന്നെ. ഈ ജന്മം കാണില്ലാന്ന് കരുതിയ വീടും കാട്ടിത്തന്നു.
1: ഇതേ ഭഗവാൻ തന്നെയാണ് ഭവാനി അമ്മയെ ഗംഗാധരമേനോനിൽ നിന്നും ഇന്ദുലേഖയെ ശ്രീഹരിയിൽ നിന്നും അകറ്റിയത്. ചെയ്ത തെറ്റുകൾ തിരുത്താൻ ദൈവങ്ങൾ തയ്യാറാവുന്നതിൽ സന്തോഷം.
0: ഇല്ല മോനെ, ഓരോ ദൈവഹിതത്തിന് പിന്നിലും ഒരു വലിയ സത്യം ഉണ്ടാവും. മുജന്മ യോഗം കൂടെ വേണം മനുഷ്യന്, എന്നാലേ അനുഭവിക്കാൻ കിട്ടൂ. എന്തോ
2: അമ്മയുടെ സാരിത്തുമ്പിൽ ചുറ്റി നടക്കുന്ന കുട്ടിയാകാൻ ഇന്ദുവിനും ഒരവസരം കിട്ടി. ശ്രീഹരി തന്നെ വർഷങ്ങളായി മറന്നിരുന്ന പിറന്നാൾ ദിനം ഇന്ദു മാത്രം ഓർത്തിരുന്നു. അതോടുകൂടി പായസവും നാലു കൂട്ടം കൂട്ടാനുകളുമൊക്കെയായി ഉച്ചയ്ക്കെല്ലാവരും ശ്രീഹരിയുടെ പിറന്നാൾ സദ്യയുണ്ടു. രാത്രിയും പകലും മാറുന്നതറിയാതെ കടന്നുപോയ ദിവസങ്ങൾ ഇന്നിലെത്തി നിൽക്കുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി അവർക്കിടയിലേക്കെത്തി. ഡൽഹിയിൽ നിന്നെത്തിയ ശ്രീഹരിയുടെ സുഹൃത്ത്. ശ്രീഹരിയെ തങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ എത്തിയ ദുർഗയെ കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരും വെറുത്തു. ഒടുവിൽ ദുർഗ അവരോട് ഉള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു.
0: ഞാൻ ഡോക്ടർ ദുർഗ ചന്ദ്രശേഖർ. ശ്രീഹരി എന്റെയും എന്റെ ഭർത്താവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സൗത്ത് ഡൽഹിയിൽ ഞാനും ഹസ്ബൻഡും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പേഷ്യന്റ് ആരോടും അനുവാദം വാങ്ങിക്കാതെയും ആരോടും പറയാതെയും ഒരു രാത്രി ഇറങ്ങിപ്പോയി. ആ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ശ്രീഹരിയാണ്.
2: തന്റെ ഗുരുവിനെ അവസാനമായി കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീഹരി. മുത്തശ്ശന് അസുഖം കൂടിയെന്ന നുണ പറഞ്ഞ് രാമനുണ്ണി തന്റെ മുറിയിലേക്ക് ഇന്ദുവിനെ എത്തിച്ചു.
3: പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താന്ന്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യ. ആ പ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ പ്രാന്തിനെയും കൊണ്ട് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടാത് വളരെ. എന്നേക്കാളും എനിക്കിഷ്ടമാണ് ഇന്ദു, നീ എന്ന് പറയുന്ന ആ പ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ? പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചു നാളത്തെ കളി വേണ്ടി വരും. പക്ഷേ ഇറങ്ങിപ്പോരും ഞാൻ. പക്ഷേ അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി ഈ നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം. അതിന്റെ ഒരു ഓർമ്മ, ആ ജയം, അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. ഇന്നാ ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവേം ചുറ്റി.

0: ഇന്ദുവിനു വേണ്ടി ശ്രീഹരി അവിടെ എത്തി. നാളുകളായി കൊണ്ടു നടക്കുന്ന ശത്രുത രാമനുണ്ണിയിൽ തികട്ടി വന്നു. ഒരു മൽപിടുത്തത്തിനൊടുവിൽ രാമനുണ്ണിയെ ശ്രീഹരി പോലീസിനു തന്നെ ഏൽപ്പിച്ചു. ചെയ്തു തുടങ്ങാനും ചെയ്തു തീർക്കാനും വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രീഹരി ചെയ്തവസാനിപ്പിച്ചു. ഇനി വിടവാങ്ങലുകളുടെ ബുദ്ധിമുട്ടേറിയ സമയമാണ്.
1: തിരിച്ചു വരും അമ്മേ, അമ്മയ്ക്ക് വാക്ക് നൽകിയാണ് ഞാൻ പോകുന്നത്. അടുത്ത വീട്ടിലെ തൊടിയിലോ പറമ്പിലോ കളിക്കാൻ പോണ കുട്ടി പറയില്ലേ, അമ്മേ ഞാൻ എന്താ വന്നോട്ടോ, അങ്ങനെ കൂട്ടിയാ മതി. കാത്തിരിക്കണ അമ്മ വീട്ടിലുണ്ട് എന്ന ബോധമുള്ളപ്പോൾ എനിക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ കഴിയും?
2: അമ്മയ്ക്ക് വിശ്വാസ, അമ്മയുടെ കുട്ടിയെ എന്നെ പറഞ്ഞു കളിപ്പിക്കില്ല. എന്റെ മോൻ വേഗം ഇങ്ങ് തിരിച്ചു വരും.
3: ഹരി, ഇറ്റ്സ് ടൈം.
1: ഓക്കേ, ഗിവ് മീ എ ഹാൻഡ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം, ആരും വികൃതി ഒന്നും കാട്ടാൻ പാടില്ല. സ്വാമി പോയിട്ട് വരട്ടെ. അയ്യോ, സ്വാമി എന്ന് പറഞ്ഞപ്പോഴാ പാലിശ്ശേരി പുകഞ്ഞ് തീരല്ലേ, നല്ല എരിതിരിയായിട്ട് കത്തി നിൽക്കണേ. ഹരിയേട്ടൻ പെട്ടെന്ന് വരാൻ. ശ്രീധരേട്ടാ, നിങ്ങൾ ആ പൊന്നാവനംകോട്ടയുടെ പ്രിന്റ് ഒന്ന് അന്വേഷിക്കണം. അതെങ്ങനെ, ഇയാൾക്ക് തമിഴോടല്ലേ ബോധിക്കൂ? ഇത്രയും ഭാഷാസ്നേഹം ഇല്ലാത്തൊരു ചങ്ങാതി. മളു, ഓക്കെ, ഐ എം ലീവിംഗ്. കുട്ടരാ, താനിതൊന്നും കാര്യമാക്കണ്ട. ഈ രോഗവും ചികിത്സയൊക്കെ നോവലിലാകുമ്പോ ക്ലീശ. താൻ ക്ലൈമാക്സ് സ്റ്റൈലാക്കിക്കോ. ശ്രീഹരി സ്വന്തം വിമാനത്തിൽ ഇന്ദുലേഖയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പറന്നു തോന്നോ മറ്റോ. സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണോ എഴുത്തുകാരൻ? വിൽക്കുമ്പോ എന്തിനാ ദുസ്വപ്നങ്ങൾ വിൽക്കുന്നത്? നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ വിൽക്കുക. ഇന്ദു, നീ വരുന്ന എന്റെ കൂടെ. കൊണ്ടുപോട്ടെ ഞാനിവിടെ. ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഇത്തിരി നാളുകളായാലും അത് പങ്കിടാൻ ഇവളും കൂടെ.
4: കൊണ്ടുപോയിക്കോളൂ, ആരാ വേണ്ടാന്ന് പറഞ്ഞേ?
5: കൊണ്ടുപോയിക്കോടാ മോനെ, എന്നിട്ട് ഒരുമിച്ചെങ്കിൽ തിരിച്ചു വാ, ഞങ്ങൾ ഈ പൂമുഖത്ത് കാത്തു വെക്കും.
1: ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്.
6: ആ വീടും അയാളും പിന്നെ ശ്രീഹരിയെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ് ജീവന്റെ വെള്ളി വെളിച്ചം നിറഞ്ഞ വഴികളിലേക്ക് അയാൾ യാത്ര തുടങ്ങി എന്നറിഞ്ഞ നാൾ മുതൽ. അയാൾ വരും ഇനിയുള്ള ചാന്ദ്രമാസങ്ങൾ ചന്ദ്രോത്സവമാക്കുവാൻ.
0: മനുഷ്യന്റെ ഉള്ളിലെ പ്രണയത്തിനും വിരഹത്തിനും ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും മുഖങ്ങൾ കൊടുത്തപ്പോൾ പിറന്ന ചിത്രമാണ് 2005 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചന്ദ്രോത്സവം. പ്രണയിക്കുന്നവർക്ക് ഒരുമിക്കാൻ കഴിയുക പലപ്പോഴും വിരളമായി സാധിക്കാറുള്ളൂ. പ്രണയിനി നഷ്ടപ്പെട്ടാലും പ്രണയം തുടർന്നും ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. മഴ പെയ്തിറങ്ങുന്ന ആമ്പൽക്കുളമുള്ള ശ്രീഹരിയുടെ വീടായിരിക്കാം ചിലർക്ക് സിനിമ കാണാനുള്ള പ്രചോദനം. അതുമല്ലെങ്കിൽ മഴയുടെ സംഗീതം പോലെ ഇടയ്ക്കിടെ വന്നു പോകുന്ന വിദ്യാസാഗറിന്റെ പാട്ടുകൾ ഉള്ളിൽ നൽകുന്ന നിറവായിരിക്കാം. മറ്റൊരു വിവാഹം കഴിക്കാതെ ശ്രീഹരിയുടെ അമ്മയായി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ ഭാർഗവി അമ്മയും സ്നേഹിക്കാൻ മറന്നുപോയോരിടത്തുനിന്ന് വീണ്ടും ശ്രീഹരിയെ സ്നേഹം പഠിപ്പിച്ച ദൂരത്തിന്റെ പേര് ഒരിക്കൽ കൂടി ഇന്ദുവായി മാറുമ്പോഴും പല തലങ്ങളിൽ ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രണയത്തിന്റെ പര്യായങ്ങളായി മാറുകയാണ്. ആ പ്രണയത്തിന്റെ ആഴത്തിലൂടെ സഞ്ചരിച്ച് അറിയാതെ ചുണ്ടുകളിൽ വിടരുന്ന പുഞ്ചിരിയുടെ ഓർമ്മയായിരിക്കാം മറ്റു ചിലർക്ക് ഈ ചിത്രം നൽകുന്ന അനുഭൂതി. എന്താണെങ്കിലും ഒന്നു മാത്രം എന്നും നിലനിൽക്കുന്ന സത്യമാണ്, പ്രണയം നിങ്ങളിലെ ഉന്മാദമാണെങ്കിൽ സ്നേഹം നിങ്ങളിലെ സ്ഥിതപ്രജ്ഞതയാണ്. സ്നേഹം, സൗഹൃദം ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഗാനങ്ങൾ, വ്യത്യസ്തമായ

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.